ഹലോ ഹലോ ഹലോ നമസ്കാരം ടൊറോട്ടോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മധുര ഗീതം എഫ് എം 101.3 ആൻഡ് വെൽക്കം ടു യുവർ ഓൺ മോർണിംഗ് ഡ്രൈവ്. ആരാണ് കൂടെ ഉള്ളത് എന്ന് ആർക്കെങ്കിലുമൊക്കെ മനസ്സിലായോ? മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണുവാണ്. ദ ടൈം ഇൻ മൈ ക്ലോക്ക് ഇസ് എക്സാക്ട്ലി 8:31 ഓൺ ദിസ് ബ്യൂട്ടിഫുൾ സാറ്റർഡേ അല്ലേ. വെതറൊക്കെ നോക്കുമ്പോൾ 12 ഡിഗ്രി. ആഹ്, എന്താ സന്തോഷം. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കൊരു AI വെതർ റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത് കേട്ടോ: ക്ലിയർ ആൻഡ് പ്ലസൻ മോർണിംഗ്, ബട്ട് റിമെമ്പർ ദ സൺസ്ക്രീൻ ലേറ്റർ ആസ് UV ഇൻഡെക്സ് വിൽ ബി ഹൈ. അപ്പോൾ എല്ലാവരും പുറത്തൊക്കെ ഇറങ്ങുന്നെങ്കിൽ സൺസ്ക്രീൻ മറക്കണ്ട. അങ്ങനെ നമ്മുടെ വിൻ്ററൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ ആർക്കും പിടിച്ചാൽ കിട്ടില്ല. സ്പ്രിംഗ് ഒഫീഷ്യലി തുടങ്ങിയിട്ടുണ്ടല്ലോ. പുറത്തോട്ട് നോക്കിയാൽ എന്താ രസമല്ലേ, പൂക്കളൊക്കെ പൂത്ത് നല്ല ഭംഗി നിൽക്കുന്നുണ്ട്. പൂക്കൾ മാത്രമല്ല പൂത്തത് എന്നുള്ളതാണ് ഒരു ചെറിയ വിഷമം. അതായത് നമ്മുടെ ടൊറൻ്റോയില് നമ്മുടെ അൺഒഫീഷ്യൽ നാഷണൽ ഫ്ലവറായ ഓറഞ്ച് കൺസ്ട്രക്ഷൻ കോൺസും എല്ലായിടത്തും നല്ലതുപോലെ പൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എവിടെ നോക്കിയാലും ഓറഞ്ച് കോണും ട്രാഫിക് ബ്ലോക്കും, ഓറഞ്ച് കോണും ട്രാഫിക് ബ്ലോക്കും, ഇങ്ങനെയാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതൊന്നും പോരാത്തതിന് വീക്കെൻഡ്സിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസം ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡൊക്കെ ഞങ്ങൾ കുളമാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വീക്കെൻഡ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ദൃശ്യത്തിൽ പറയുന്ന പോലെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി മഴ വരുന്നുണ്ട്. പിന്നെ ആകെയുള്ളൊരു ആശ്വാസം, അടുത്തൊന്നും മഴയില്ല. ഇനിയിപ്പോൾ അടുത്ത വെള്ളിയാഴ്ച ചെറിയൊരു 5% ചാൻസേ കാണുന്നുള്ളൂ, വലിയ പ്രശ്നമില്ല. മഴ, ഓറഞ്ച് കോണ്, കൺസ്ട്രക്ഷൻ ഇതെല്ലാം കൂടെ ആകുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമ്മുടെ 4-on-1 ഡ്രൈവിംഗ് ഒക്കെ ഒരു വീഡിയോ ഗെയിം സെറ്റപ്പിലോട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു GTA VCT ആണോ മാരിയോ കാർട്ടാണോ കളിക്കുന്നത് എന്ന് മാത്രം തിരിച്ചറിയാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. അപ്പോൾ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് നമ്മുടെ ഷോ ശ്രദ്ധിക്കുന്നവരെല്ലാവരും ഒന്ന് അലേർട്ടായി ശ്രദ്ധിച്ചൊക്കെ വണ്ടി ഓടിക്കുക. ഇനി ഇന്നത്തെ ഷോയിൽ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ കുറേ ആബ്സല്യൂട്ട് കാവോട്ടിക് ഐറ്റംസ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എല്ലാ പ്രാവശ്യം പറയുന്നത് പോലെ വെറും കേരളത്തിൽ നിന്ന് തുടങ്ങി ടൊറൻ്റോയിൽ അവസാനിക്കില്ല ഇന്നത്തെ ഷോ. കുറച്ച് കൂടുതൽ സംഭവങ്ങളുണ്ട്. അതായത് ടൊറൻ്റോയിലെ ഭയങ്കര ട്രാഫിക് ബ്ലോക്കൊക്കെ ആണല്ലോ, അതുകൊണ്ട് നമ്മൾ കാനഡയൊക്കെ വിട്ട് അങ്ങ് സ്പേസ് വരെയൊക്കെ പോയിട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ. ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ എൻ്റർടൈൻമെൻറ്റ് ഗ്യാരണ്ടീഡ് ആയിട്ടൊരു ഷോ ആണ്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ സീറ്റ് ബെൽറ്റ് ഒക്കെ ഒന്ന് ടൈറ്റാക്കി ഇട്ടോളൂ, വീട്ടിലുള്ളവർ നല്ലൊരു ചായയൊക്കെ കുടിച്ചോളൂ. ഞാൻ തുടരെ തുടരെ ബാക്ക് ടു ബാക്ക് ഹിറ്റ്സുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. സോ സ്റ്റേ ട്യൂൺ ടു മധുരഗീതം FM.

0: പാട്ടുകളുടെ പൂക്കാലവുമായി മധുരഗീതം 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് ആഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
3: മിസ്സസ് ആഗ ക്രൈസ്ലർ 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസ് ആഗ, സെർവിംഗ് ദ ജി ടി എ വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോട്ട് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് ആഗ ക്രൈസ്ലർ.com.
2: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസ് ആഗ ക്രൈസ്ലറിനൊപ്പം.
4: നിങ്ങൾ ഒരു വിദഗ്ധ ഡെന്റൽ സേവനം നോക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ജോ പെയിൻ, തലവേദന, ഉറക്കത്തിലുള്ള ശ്വാസതടസ്സം, ഇവ ഏതെങ്കിലും കാരണം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ?
5: ഡോക്ടർ അശോക് ബാബു റാമിയ ആൻഡ് അസോസിയേറ്റ്സ് ടേക്കിംഗ് കെയർ ഓഫ് എവറിഥിംഗ് ഫ്രം ജനറൽ ഡെന്റിസ്ട്രി ടു ടി എം ജെ ആൻഡ് ഓറോ ഫേഷ്യൽ പെയിൻ. ഓവർ 20 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്.
6: ഫ്രം ഇംപ്ലാന്റ്സ്, ഡെൻചേഴ്സ് ആൻഡ് ബ്രേസസ് ടു റൂട്ട് കനാൽസ് ആൻഡ് കോസ്മെറ്റിക് ഡെന്റിസ്ട്രി. വിസിറ്റ് കെനഡി റൂട്ട് ഡെന്റൽ സെന്റർ ഇൻ ബ്രാംപ്ടൺ, 905-846-1595, ഓർ ക്രെഡിറ്റ് വാലി ഡെന്റിസ്ട്രി ഇൻ Mississauga, 647-825-3276,
5: or contact Ramya Dentistry for TMJ and orofacial pain, 905-997-1865.
6: They speak your language. Book an appointment today for your perfect smile.
0: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
7: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. കർപ്പകം ഗ്രോസറീസ്.
4: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ ഈസിയാണ്.
8: ഓ റിയലി? എങ്ങനെ?
4: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്.
8: ബട്ട് വൈ ലെംഫൈ?
4: പറയാം. 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പറേറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
9: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
4: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% ഓൺ എ മിനിമം transfer of $100, maximum cash back up to $50 on sending $500.
9: So next time you send money from Canada, remember just one name.
4: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
1: This is Madhurgita Morning Drive on CMR 101.3 FM.
10: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ വിഷ്ണുവാണ്. അപ്പോഴേ നമ്മളൊരു പാട്ട് കേട്ടാൽ നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യണം? നമ്മളിപ്പം നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വേറൊരു ലോകത്തേക്ക് ഒരു പാട്ട് കൊണ്ടുപോകുന്നെങ്കിൽ അങ്ങനെയുള്ള പാട്ടുകൾ അടിപൊളിയാണ് അല്ലേ. ഈ നമ്മുടെ വിനീത് ശ്രീനിവാസൻ ഒരു അനുഗ്രഹീത കലാകാരനാണ്. ഇദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് ശരിക്കും അങ്ങനെ ഒരു മാജിക് ഉണ്ട് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ടൊറൻറ്റോയിൽ ഭയങ്കര തിരക്കിലൊക്കെ പെട്ട് നമ്മുടെ ഇവിടെ ജോലി ജീവിത തിരക്കുകളുടെ ഇടയിൽ ഒരു വിനീത് ശ്രീനിവാസൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കലി നാട്ടിലെ ഒരു ഇടവഴിയിലൊക്കെ ഒരു മഴയൊക്കെ നനഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ്, ഒരു നൊസ്റ്റു ഒക്കെ കിട്ടും. അങ്ങനെ ഒരു കഴിവുള്ള ഒരു കലാകാരനാണ് വിനീത് ശ്രീനിവാസൻ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടത് ലിവിൻ പോളി സിനിമയായ സർവമായയിലെ വെള്ളാരത്താരം എന്ന പാട്ടാണ്. ജസ്റ്റിൻ പ്രഭാകരൻ്റെ അടിപൊളി കോമ്പോസിഷനും മനോമഞ്ചിത്തിൻ്റെ വരികളിൽ കൂടെ വന്നപ്പോൾ ഇതിൽ നമ്മുടെ ആശാൻ്റെ ശബ്ദവും കൂടെ ആയപ്പോൾ പാട്ട് അബ്സല്യൂട്ട് വൈബായിട്ട് മാറി അല്ലേ. അപ്പോൾ ഒരു ദിവസം തുടങ്ങാൻ ഒരു നല്ല പാട്ട് എന്ന രീതിയിൽ നമ്മൾ ഇത് വെച്ച് തന്നെ അങ്ങോട്ട് പരിപാടി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു നല്ല പാട്ടൊക്കെ കേട്ട് സെറ്റായല്ലോ, നമുക്ക് കുറച്ച് എന്താണ് നമുക്ക് ചുറ്റും നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കി തിരിച്ചു വരാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, പ്രത്യേകിച്ച് ഫാമിലി ഗ്രൂപ്പുകൾ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പുകളിലൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീ കത്തിച്ച ഒരു റീലുണ്ടായിരുന്നു. സാധാരണഗതിക്ക് ഒരു നാട്ടിൽ ഒരു വെൻ എ ന്യൂ ചീഫ് മിനിസ്റ്റർ ടേക്സ് ഓത്ത്, ഇറ്റ്സ് ഓൾ സീരിയസ് ബിസിനസ് അല്ലേ? പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല. വി ഡോണ്ട് ജസ്റ്റ് ഹാവ് എ ന്യൂ സി എം, വി ഒഫീഷ്യലി ഹാവ് എ പൂക്കി സി എം എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ പറയുന്നത്. യെസ്, നമ്മുടെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ചുമതല ഏറ്റെടുക്കുകയും ആൻഡ് ഹീ ബ്രോക്ക് ഇന്റർനെറ്റ് ഈവൻ ബിഫോർ ദ സ്വയറിംഗ് ഇൻ സെറമണി. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ജെൻസി കുട്ടികൾക്ക് വേണ്ടിയിട്ട് വണ്ടി മോഡിഫൈ ചെയ്യാൻ അനുവാദം തരുമോ എന്ന് ചോദിച്ച ചോദ്യത്തിന് പുള്ളി ചിരിച്ചുകൊണ്ടൊരു മറുപടി കൊടുത്തത് മില്യൺസ് ഓഫ് വ്യൂസാണ് അക്രോസ് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസ് വാരിക്കൂട്ടിയത്. അപ്പം നമ്മുടെ പൊളിറ്റീഷ്യൻസൊക്കെ ഇപ്പോൾ ഒരു ഫുൾ മീം വർത്തി ആൻഡ് റീൽ ഫ്രണ്ട്ലി ആയി മാറിയിരിക്കുന്നു എന്നത് ഒരു ഒരു ഒരു രസകരമായ സംഭവമായിട്ട് തോന്നി. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതൊന്നുമല്ല, ഈ ക്യാബിനറ്റ് ചുമ്മാ റീൽസ് മാത്രമല്ല റെക്കോർഡ് ഇട്ടത്. കാരണം കേരള ജസ്റ്റ് മെയ്ഡ് ഹിസ്റ്ററി എന്ന് വേണം നമുക്ക് പറയാൻ. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡെഡിക്കേറ്റഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോർട്ട്ഫോളിയോ, അതായത് ഒരു AI മിനിസ്റ്റർ കൂടെയാണ് പുതിയ ക്യാബിനറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ചെറിയ കാര്യമല്ല. കാരണം അന്ന് ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ പ്രെഡിക്റ്റീവ് മോഡലിൻ്റെയും LLM ആർക്കിടെക്ചേഴ്സിൻ്റെയും ഒക്കെ പുറകിലാണ്. അപ്പം നമ്മളെന്തിന് കേരളം മാത്രം പുറകിൽ നിൽക്കണം? അതിൻ്റെ ഒരു കാര്യമില്ല. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ റിയൽ വേൾഡിൽ ഗവൺമെൻറ്റിനെ AI വെച്ച് എന്തെല്ലാം ചെയ്യാമെന്നൊന്ന് ആലോചിച്ച് നോക്കി, എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്. ഒരു ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ KCB സത്യം പറയുകയാണെങ്കിൽ അവർക്ക് പറയാം, ഇപ്പോൾ ഈ ഡേറ്റ വെച്ചിട്ട് പറയാം, ഇന്ന് നിങ്ങൾ മെഴുകേരി മേടിച്ചില്ലെങ്കിൽ സത്യമായിട്ടും പണി കിട്ടും എന്ന് പറയാൻ പറ്റും. PWD പറയാൻ പറ്റും, നിങ്ങൾ അടുത്ത വിൻ്റർ അടുത്ത മഴക്കാലം വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ റോഡിലൂടെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വള്ളം ഇറക്കേണ്ടി വരും എന്നൊക്കെ പറയേണ്ടി വരും. ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞതാണ്. പക്ഷേ ആലോചിച്ച് നോക്കൂ, ജോക്സ് അപ്പാർട്ട്, ഇതൊരു നല്ല ഒരു ഡേറ്റ ഡ്രിവൺ മൂവ് ആണ്. പിന്നെ പൊതുവേ ഞാനൊരു ഡേറ്റ അനലിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രത്യേക താല്പര്യങ്ങളുണ്ടെന്നും കൂടെ വെച്ചോളൂ. അപ്പോൾ പല കാര്യങ്ങളും, ഇപ്പോൾ സ്മാർട്ട് ട്രാഫിക് ഗ്രിഡ്സ് കൊണ്ടുവരാൻ പറ്റും, ഓട്ടോമേറ്റഡ് സിസ്റ്റം സർവീസസ്, പ്രെഡിക്റ്റീവ് ഹെൽത്ത് കെയർ റിസോഴ്സ് മാനേജ്മെൻ്റ് ഒക്കെ വരുമ്പോൾ നമ്മുടെ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആവും. മേജർ ഗവർണൻസ് ഡിസിഷൻസ് എല്ലാം ഇനി ഡേറ്റ ഡ്രിവൺ ആയി വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഗസ് വർക്കിന് മാറി നല്ല ഡേറ്റ ബാക്കപ്പോടുകൂടിയുള്ള തീരുമാനങ്ങൾ വരട്ടെ എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. ആ ഒരു തീരുമാനത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്കും ആ ക്യാബിനറ്റിനും ഒരു വലിയ സല്യൂട്ട്. ഇനി കേരളം അവിടെ AI ടെക്കൊക്കെ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നാഷണൽ ലെവലിൽ തീയായി, തീപ്പന്തമായി മാറിയ മറ്റൊരു സംഭവം ഉണ്ടായി. ഒരു പൊളിറ്റിക്കൽ പാർട്ടി പിറന്നിരിക്കുകയാണ്. അത് അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് വിളിക്കാമോ എന്ന് തന്നെ എനിക്കറിയില്ല. ഒരു ആർട്ടിഫിഷ്യൽ പാർട്ടിയാണെന്ന് വേണമെങ്കിൽ ഇപ്പം പറയാം. യെസ് യു ഹേർഡ് ദാറ്റ് റൈറ്റ്, CJP, BJP അല്ല, CJP, കോക്രോച്ച് ജനതാ പാർട്ടി. മിഡ് മെയ്യിൽ നമ്മുടെ ഒരു ഡിജിറ്റൽ ക്രിയേറ്റർ അഭിജിത് ദീപ്കെ തുടങ്ങിയ ഒരു കിഡിലം സെറ്റേറിക്കൽ മൂവ്മെൻ്റ് ആണത്. ഒരു ഒരു സുപ്രീം കോർട്ടിൻ്റെ ചീഫ് ജസ്റ്റിസ് ഒരു ഹിയറിങ്ങിൻ്റെ ഇടയ്ക്ക് തൊഴിലില്ലാത്ത യുവാക്കളെ, ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ, അവരെ കോക്രോച്ച് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്ന കാരണമാണ് ഈ പാർട്ടി ഉണ്ടാവാനുള്ള കാരണം. അപ്പോൾ രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഈ പാർട്ടിയിൽ ജോയിൻ ചെയ്യാനുള്ള എലിജിബിലിറ്റി അതെന്താണെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണം. ആദ്യം അൺഎംപ്ലോയിഡ് ആയിരിക്കണം, പിന്നെ നല്ല ലേസി ആയിരിക്കണം, പിന്നെ ക്രോണിക്കലി ഓൺലൈൻ ആയിരിക്കണം. ഞാൻ ഈ സത്യം പറഞ്ഞ ഈ മൂന്നിനും പെടില്ല, ജോലിയുണ്ട് ഉണ്ടല്ലോ ഉണ്ട്, അതെ, ലേസി അല്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്ന് ഞാൻ ക്രോണിക്കലി ഓൺലൈൻ അല്ല, ഞാൻ ഈ മൂന്നിലും പെടില്ല, എന്നാലും ഞാനും പോയി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ട്, നമുക്കും അറിയണമല്ലോ അവിടെ എന്താ നടക്കുന്നത്. അപ്പോൾ ഒരു ജോക്കായിട്ടാണ് തുടങ്ങിയെങ്കിലും ഇത് ദിസ് തിങ് എക്സ്പ്ലോഡർ ഓൺ ഇൻസ്റ്റാഗ്രാം. ഞാൻ ഇന്നലെ നോക്കുമ്പോൾ 22.4 മില്യൺ ഫോളോവേഴ്സ്. ആലോചിച്ച് നോക്കൂ, 22.4 മില്യൺ ഫോളോവേഴ്സ്. എനിക്ക് തോന്നുന്നു ഈവൻ ഇഫ് യു കമ്പൈൻ ദി ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ഡിഫറെൻറ്റ് മേജർ നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ ഒരു നമ്പർ എത്തിക്കൊള്ളണമെന്നില്ല. ഇതൊരു ഒരു ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാവരെയും മലർത്തിയടിച്ചു. അപ്പോൾ ഗതി കെട്ടിട്ട് ഗവൺമെൻറ് തന്നെ ഇവരുടെ ട്വിറ്റർ അക്കൗണ്ട്, വെബ്സൈറ്റ് ഒക്കെ ഒഫീഷ്യലി ബ്ലോക്ക് ചെയ്യുന്ന ഇങ്ങനെ പല പരിപാടികൾ നടക്കുന്നുണ്ട്. തിങ്ക് അബൌട്ട് ഇറ്റ്, ഇതൊക്കെ ഇന്ത്യയിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളാണ്. ഒരു ഇൻ്റർനെറ്റ് മീം എബൌട്ട് എ കോക്രോച്ച്, കോക്രോച്ച് ബിക്കം ഒരു ലിറ്ററലി ഒരു നാഷണൽ സെക്യൂരിറ്റി പാനിക്കായി മാറുന്ന ഒരു സിറ്റുവേഷൻ. എന്താ നടക്കുന്നത്? നമ്മൾ ഈ പൂച്ചയെ പൂച്ച സാർ എന്ന് വിളിക്കുന്ന മീംസ് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി കോക്രോച്ചസിൻ്റെ കാലമാണ്. കോക്രോച്ചസിനെ നമ്മൾ അങ്ങുന്നേ എന്നൊക്കെ വിളിക്കേണ്ടി വരുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അപ്പം നമുക്ക് ഈ ഒരു വാർത്ത ഇവിടെ നിർത്തിക്കൊണ്ട് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലോട്ട് പോകാം. നമുക്ക് അടുത്തതായുള്ളത് നമ്മുടെ സ്വന്തം ആശാരജി ചേച്ചിയുടെ നാടൻ രുചിയാണ്. അപ്പോൾ ചായ കുടിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങൾ ചായയൊക്കെ കുടിച്ചൊന്ന് വിശപ്പാക്കി സെറ്റാക്കി വെച്ചോളൂ, ബാക്കി നമുക്ക് നാടൻ രുചി കേട്ടിട്ട് തിരിച്ചു വരാം.
2: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാരജി അവതരിപ്പിക്കുന്നു നാടൻ രുചി.
11: നമസ്കാരം. നാടൻ രുചിയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മധുരഗീതം ശ്രോതാക്കൾക്കും സ്വാഗതം. എല്ലാവരും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു തന്ന കൊച്ചുള്ളിപ്പൊട്ട് ആരെങ്കിലും ഒക്കെ ട്രൈ ചെയ്തോ? ട്രൈ ചെയ്തെങ്കിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തരിക, ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നമ്മളുടെ പുട്ട് സീരീസിൻ്റെ ലാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. നെക്സ്റ്റ് മന്ത് മുതൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിരുന്നു പാലക്കാടൻ ഓതൻറ്റിക് റെസിപ്പീസ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു പാൽ പുട്ടിൻ്റെ റെസിപ്പിയാണ്. ഇതും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഇപ്പം ഉള്ള ഒരു റെസിപ്പിയാണ്. ഞാൻ അത് കൂടാണ്ട് ആക്ച്വലി ഞാൻ ആദ്യം വിചാരിച്ചു മാമ്പഴം ഇപ്പോൾ സീസണാണ്, മാമ്പഴം കൊണ്ടുണ്ട്, മാമ്പഴം സ്റ്റഫ് ചെയ്തുണ്ടാക്കുന്ന പുട്ടുണ്ട്, ചക്ക ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ അതൊക്കെ ഷെയർ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു റെസിപ്പി പിക്ക് ചെയ്തത്. അപ്പോൾ ഈ പാൽ പുട്ടുണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കിയാലോ. ഇത് എല്ലാം നമ്മൾ പുട്ടുപൊടിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് തേങ്ങ ലെയർ ചെയ്ത് പുട്ട് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്, പുട്ടുപൊടി നമുക്ക് ഒരു കപ്പ് വേണം, വെള്ളം ഒരു കപ്പ്, ഗ്രേറ്റഡ് ക്യാരറ്റ് ഒരു കപ്പ്, പഞ്ചസാര ഒരു 1 ടേബിൾ സ്പൂൺ, പാൽപ്പൊടി ഒരു 1/4 കപ്പ്. ഈ പാൽപ്പൊടി ഇടുമ്പോഴാണ് ഇത് ഭയങ്കരമായിട്ട് ഈ മാവൊന്ന് സോഫ്റ്റായിട്ട്, ഇത് നമ്മൾ കറിയൊന്നും ഇല്ലാണ്ട് കഴിക്കുന്ന ഒരു പുട്ടാണ് കേട്ടോ. പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു 1/2 കപ്പ്, ഉപ്പ് ആവശ്യാനുസരണം. ഇതപ്പം നമ്മൾ ഈ പുട്ടിൻ്റെ ആദ്യം പുട്ടിൻ്റെ പൊടി ഒന്ന് കുറച്ച് നനച്ചതിന് ശേഷം അതിലോട്ട് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഗ്രേറ്റഡ് കോക്കനട്ടും പഞ്ചസാരയും പാൽപ്പൊടിയും എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ നമ്മൾ ഇതിലിടുന്നുണ്ട്. ബാക്കി തേങ്ങ നമുക്ക് ആക്ച്വലി സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ ലെയർ ചെയ്തിട്ട് ഈ പുട്ട് ആവിയിൽ നന്നായിട്ട് പുഴുങ്ങിയെടുക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് ചിരട്ടയുടെ ആകൃതിയാണോ അല്ലെങ്കിൽ ആക്ച്വൽ പുട്ടിൻ്റെ കുട്ടിയിലാണോ ചെയ്യുന്നത്, ഇറ്റ്സ് അപ് ടു യു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പാൽ പുട്ടുണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളും അതിൻ്റെ മെത്തേഡും കൂടി ഞാൻ അതിനോടൊപ്പം തന്നെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി കുട്ടികൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. ഇത് ഭയങ്കര ചൂടായിട്ട് തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് ആ സോഫ്റ്റ്നെസ് ഒക്കെ നിലനിൽക്കുന്നത്. ഇതിന് കറിയുടെ ആവശ്യമേ ആക്ച്വലി ഇല്ല, ബിക്കോസ് ക്യാരറ്റും ഒക്കെ ചേർന്ന് ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ പാലിൻ്റെ കൂടിയോ അല്ലെങ്കിൽ ചായയുടെ കൂടിയോ ഒക്കെ കഴിക്കാൻ നല്ലതാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈവൻ ഐ ഷുഡ് സേ ഡിന്നറിനും ഞാനിവിടെ വീട്ടിൽ പുട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അപ്പോൾ എല്ലാവരും ഈ ഒരു പാൽപുട്ട് ട്രൈ ചെയ്ത് നോക്കണം. ആക്ച്വലി ഒരു ഇപ്പോഴത്തെ മറ്റൊരു ട്രെൻഡിങ് ആണ് ഉണ്ടപ്പുട്ട്. അതായത് നമ്മൾ കൊഴുക്കട്ട പോലെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ചെമ്മീനോ അല്ലെങ്കിൽ ചിക്കൻ സ്റ്റഫിംഗ് ഒക്കെ വെച്ചിട്ട് അത് ഒന്ന് തേങ്ങയിൽ ഉരുട്ടിയെടുത്തിട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പുട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്കിനി ഒരു മറ്റൊരു അവസരത്തിൽ അത് നാടൻ രുചിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ അടുത്ത ആഴ്ച മുതൽ പാലക്കാടൻ സ്പെഷ്യൽ റെസിപ്പീസുമായിട്ടായിരിക്കും ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. സോ സ്റ്റേ ട്യൂൺഡ്. ഇഫ് യു ഹാവ് എനി സജഷൻസ്, എനി റിക്വസ്റ്റ്, പ്ലീസ് ഡു മെസ്സേജ് മീ ഓർ ഇൻ മധുരഗീതം ഇൻസ്റ്റഗ്രാം പേജ്. താങ്ക് യു സോ മച്ച്. സീ യു നെക്സ്റ്റ് വീക്ക്.
2: വളരെ രുചികരവും സ്വാദിഷ്ടവുമായ പല നാടൻ പാചകവിധികളുമായി നിങ്ങളുടെ മുന്നിൽ ആശാ രജി അവതരിപ്പിക്കുന്നു നാടൻ.

0: மதுர கீதம் பிளேயிங் சோல்ஃபுல் மியூசிக் வீக் ஆஃப்டர் வீக்.
1: ജെരി ഒരുപാട് കാര്യങ്ങൾ പറയും അറ്റ് വർക്ക് അറ്റ് ഹോം ആൻഡ് ഇൻ എവറി ഫോട്ടോ. അവിടെയാണ് പല്ലുകളുടെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം.
2: സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ലെഡ് ബൈ ഡോക്ടർ അറ്റ്ലി ജോർജ് വിത്ത് ഹൈലി എക്സ്പീരിയൻസ്ഡ് ഡെന്റിസ്റ്റ് സെർവിംഗ് യു ഫ്രം മാർക്കം ആൻഡ് നോർത്ത് യോർക്ക്. ബോത്ത് ടിടിസി ആക്സസിബിൾ നൗ അക്സെപ്റ്റിംഗ് ന്യൂ പേഷ്യന്റ്സ് അണ്ടർ കനേഡിയൻ ഡെന്റൽ കെയർ പ്ലാൻ.
3: വിസിറ്റ് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക് ഡോട്ട് കോം ആൻഡ് ബുക്ക് ഓൺലൈൻ ഇൻ മിനിറ്റ്സ്. കോൾ 289-554-3368 ഓർ 416-494-0008. സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. ഇനി നമുക്ക് ആത്മവിശ്വാസത്തോടെ ഉള്ളു തുറന്ന് ചിരിക്കാം.
4: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
5: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
4: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ. ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഗനാസ് ജ്വല്ലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിനും സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
6: നൂരഗനാസ് ജ്വൽ ഹോം GTA's number 1 jewelry group near Markham and Steels intersection 6055 Steels Avenue unit C102 Scarborough. Call 647-947-2864 or 647-702-2159.
7: ടാക്സ് എഫിഷ്യന്റ് ആയി ആദ്യത്തെ വീട് എങ്ങനെ മേടിക്കാം? കുട്ടികൾക്ക് ഗവൺമെന്റിൽ നിന്ന് മാക്സിമം ഗ്രാന്റ് എങ്ങനെ കിട്ടും? മാതാപിതാക്കൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ എടുക്കേണ്ട ട്രാവൽ ഇൻഷുറൻസ്? ബിസിനസ് ഓണേഴ്സിനും പ്രൊഫഷണൽസിനുമുള്ള ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് റിട്ടയർമെന്റ് ഓപ്ഷൻ എന്തൊക്കെയാണ്? പണം നഷ്ടമാകാതെ ഇൻഷുറൻസ് എങ്ങനെ എടുക്കാം? ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നിത്യേന വരുന്ന ചോദ്യങ്ങളാണല്ലേ. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഒരാളുടെ കയ്യിലുണ്ട്. ഫിനാൻഷ്യൽ അഡ്വൈസർ മുരളി നാരായണൻ. കോൾ മുരളി നാരായണൻ അറ്റ് 647-308-2116. Murali Narayanan, your trusted financial advisor with years of experience and knowledge.
8: അതെ, എനിക്കൊരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിനും.
9: എന്താ പറഞ്ഞു?
8: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
9: സ്വപ്നത്തിലായിരിക്കും.
8: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോൾ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
9: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
8: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
10: വിജയാസ് ജ്വല്ലറി, 3341 മാർക്കം റോഡ്, യൂണിറ്റ് 127B, 416-900-4599. Vijayas, your trusted gold store.
11: കുറച്ച് വർത്തമാനവും വർത്തമാനകാല വാർത്തകളും. സ്റ്റേ ട്യൂൺഡ് ടു മധുരഗീതം മോർണിംഗ് ഡ്രൈവ്.
12: വെൽക്കം ബാക്ക് ടു യുവർ ഓൺ മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം എഫ് എം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ്ജ വിഷ്ണുവാണ്. അപ്പോഴേ ഒരാൾ ജീവിതമൊക്കെ മടുത്തു, എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് പോകുമ്പോൾ മുന്നിൽ ഒരാൾ വന്ന് നിൽക്കുകയാണ്. ആരാ? നമ്മുടെ സ്വന്തം യമൻ, അതായത് ഗോഡ് ഓഫ് ഡെത്ത് വന്ന് നിൽക്കുകയാണ്. അതാണ് അതിഭീകര കാമുകൻ എന്ന സിനിമയുടെ പ്ലോട്ട്. ഒരു ഒരു ഡാർക്ക് കോമഡി വൈബാണ് ഈ പടം. പക്ഷേ യമൻ നമ്മുടെ മുന്നിൽ വന്ന് നിന്നാലും, നമ്മളിപ്പോൾ കേട്ട പാട്ടുണ്ടല്ലോ, ആര് പാടിയ പാട്ട്, സിത് ശ്രീരാം പാടിയ പാട്ടുണ്ടല്ലോ, ഇതൊന്ന് കേൾക്കുകയാണെങ്കിൽ ആ വന്ന മനുഷ്യൻ പോലും പുള്ളിയുടെ ഡ്യൂട്ടിയൊക്കെ മറന്ന് ഒറ്റ ഇരിപ്പങ്ങ് ഇരുന്നു പോവും. അങ്ങനെ ഒരു ഒരു ഒരു എന്തൊരു എന്തൊരു ബ്യൂട്ടിഫുൾ മെലഡിയാണ് അല്ലേ. അപ്പോൾ ഈ സിത് ശ്രീരാമിൻ്റെ കർണാട്ടിക് ബേസുള്ള ആ ഒരു വോയിസ് ഫ്രീക്വൻസിക്ക് അങ്ങനെ വല്ലാത്തൊരു മാജിക് ഉണ്ട്. ആരെയും അവിടെ കേട്ട് ഇരുന്ന് പോകുന്ന ഒരു ടൈപ്പ് പാട്ടായിരുന്നു. പക്ഷേ നിങ്ങളെങ്ങനെ പാട്ട് കേട്ട് അവിടെ ഇരുന്ന് പോകരുത്. കാരണം ഇന്ന് May 30 ശനിയാഴ്ചയാണ്. 2 കിടിലം ഈവൻസ് ആണ് ഇന്ന് നമ്മുടെ ചുറ്റും നടക്കുന്നത്. വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ ഓക്വിലിലെ ഹോളി ട്രിനിറ്റി കാത്തലിക് സെക്കൻഡറി സ്കൂളിൽ വെച്ച് ശ്രീനാരായണ അസോസിയേഷൻ അഥവാ SNA യൂണിഫെസ്റ്റ് നടക്കുകയാണ്. അപ്പോൾ 4 മണി മുതൽ 6 മണി വരെ സ്പ്രിംഗ് ഫെസ്റ്റിവൽസും പാട്ടും ഡാൻസും ഒക്കെ ആയുള്ള അടിപൊളി ആഘോഷങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കൂടുതൽ ഡീറ്റെയിൽസിനും ടിക്കറ്റിനും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജായ Canada SNA ഒന്ന് ചെക്ക് ചെയ്യുക. അവിടെ കൊണ്ട് കഴിയുന്നില്ല, ഞാൻ സ്കാർബ്രോക്കാരനാണല്ലോ. ഇനി നമ്മുടെ സ്വന്തം സ്കാർബ്രോയിൽ നിന്നുള്ള ഒരു അടിപൊളി അപ്ഡേറ്റ് ആണ് വരുന്നത്. ഇന്ന് തന്നെ തണൽ കാനഡ ഒരുക്കുന്ന തണൽ സന്ധ്യ 2026 മെഗാ കൾച്ചറൽ ഇവൻറ്റ് നടക്കുകയാണ്. അത് വൈകുന്നേരം 5 മണിക്ക് സെൻറ് ജോൺ ഹെൻറി ന്യൂമൻ സ്കൂളിൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഇത് നമ്മുടെ ബ്ലഫേഴ്സ് പാർക്കിൻ്റെ അടുത്താണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നടക്കും. നമ്മളിവിടെ പോവുകയാണെങ്കിൽ ബ്ലഫേഴ്സിൽ പോയി കുറച്ച് കാറ്റും കൊള്ളാം, ഇങ്ങനെ ഒരു രസകരമായ പരിപാടിയും കാണാം, പാട്ട് ഡാൻസ് സ്കിറ്റ് തുടങ്ങിയ ഗംഭീരമായ പരിപാടികളും, അതോടൊപ്പം ഡിന്നറും കൂടെയുള്ള ഒരു കംപ്ലീറ്റ് ഈവനിങ് പാക്കേജാണ് അവരൊരുക്കുന്നത്. ആരും മിസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അഗെയിൻ ഡീറ്റെയിൽസ്, ടിക്കറ്റ് ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് തണൽ കാനഡയുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് സന്ദർശിക്കുന്നത് നല്ലതായിരിക്കും. ഇനി വേറൊരു സംഭവമുണ്ട്. ഇതൊരു ഒരു ഡിഫറൻറ്റ് ഒരു വേറെ ലെവൽ അനൗൺസ്മെൻ്റ് ആണ് കേട്ടോ. അത് സംഗീത ലോകത്തെ 2 തീപ്പൊരി ശബ്ദങ്ങൾ ഒരേ സ്റ്റേജിൽ വരികയാണ്. ഹാപ്പി നൊമാൻസ് എൻ്റർടൈൻമെൻറ്റ് ഒരുക്കുന്ന സോൾ ആൻഡ് ഫയർ എന്ന മെഗാ ഈവൻറ്റിൽ ആൻഡ്രിയയും ചിന്മയും ആണ് വിഡ്ബയിൽ പാട്ട് പാടി തീ പാർപ്പിക്കാൻ പോകുന്നത്. ജൂലൈ 4 വൈകുന്നേരം 5 മണിക്കാണ് ഈ കാനഡ ഈവൻ്റ് സെൻറ്ററിൽ നടക്കുന്ന ഈ ഷോയുടെ കൂടുതൽ വിവരങ്ങൾക്കും ടിക്കറ്റിനും അവരുടെ ഇൻസ്റ്റാഗ്രാം പേജ് തന്നെ ഉടനെ ചെക്ക് ചെയ്തോളുക. ടിക്കറ്റൊക്കെ പറപറാന്ന് വിറ്റ് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഉടനെ തന്നെ ഒന്ന് ചെക്ക് ചെയ്തോളുക. ഇനി നല്ല പാട്ടുകളുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഈ 90s kids, ഞാനൊക്കെ 90s kids ആണെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 90s kids ഒരു പ്രത്യേകത എടുത്ത് പറയാതെ വയ്യ അല്ലേ. സത്യം പറയുകയാണെങ്കിൽ 90s kids ആണ് ഏറ്റവും ഭാഗ്യവാന്മാർ. നല്ല പാട്ടുകൾ, നല്ല റൊമാൻസ്, അന്നത്തെ കാലത്ത് റൊമാൻറ്റിക് പാട്ടുകളിൽ നിന്ന് കുറച്ച് ഭയങ്കര ലൈഫാണെന്ന് എപ്പോഴും തോന്നാറുണ്ട്. അതുപോലെ തന്നെ അന്നത്തെ കാലത്തെ പ്രണയവും വേറൊരു ലെവൽ പ്രണയമായിരുന്നു. കാരണം ഇന്നത്തെ പോലെ ഇൻസ്റ്റാഗ്രാമില്ല, നമുക്ക് ഡബിൾ ടാപ്പ് ചെയ്ത് തീർക്കാവുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വേറെ ആയിരുന്നു. ഒരു ചെറിയ നോട്ടത്തിന് വേണ്ടി പോലും ഇടവഴികളിലൂടെ പള്ളിക്കൂടത്തിൻ്റെയൊക്കെ മുറ്റത്തും പലയിടത്തും ഒക്കെ കാത്തു നിന്ന ഒരു പ്യുവർ പ്രണയകാലം നമുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞും ഇന്നും ഏതോ ഒരു യാത്രയിൽ കാറിൻ്റെ റേഡിയോയിൽ ഈ പഴയ 90s പാട്ടുകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ ആ പഴയ സ്കൂൾ കാലഘട്ടവും കോളേജ് കാലഘട്ടവും ഒക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ തിരിച്ച് വന്നുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ആ പഴയ പ്രണയകാലത്തെ ഓർമ്മകളും അതുപോലെ തന്നെ തെറ്റിപ്പിരിഞ്ഞു പോയ പ്രണയങ്ങളെല്ലാം ഓർമ്മിപ്പിക്കാൻ ഈ പഴയ പാട്ടുകൾക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അങ്ങനെ നമ്മുടെ പഴയ കാലത്തെ പടങ്ങളെടുത്ത് നോക്കുമ്പോൾ അതിലെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് സല്ലാപം എന്ന് പറയുന്നത്. അപ്പം പടത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഒരു ഗ്രാമത്തിലെ ഒരു പാവപ്പെട്ട പെൺകുട്ടിയായ രാധ, അവളെ സ്നേഹിക്കുന്ന ജൂനിയർ യേശുദാസ്, ഒരു ഭയങ്കര രസമായിരുന്നല്ലോ ആ ഒരു ഗ്രാമത്തിലെ തീവണ്ടി ഓഫീസും തീവണ്ടി വരുന്നത് നോക്കിയുള്ള നിപ്പും അങ്ങനെയുള്ള ഒരു പ്രണയമൊക്കെ ചേർന്ന ഒരു ബ്യൂട്ടിഫുൾ കഥയായിരുന്നു സംഭവം. അപ്പോൾ ആ ഒരു പഴയ നൊസ്റ്റാൾജിയ നമുക്കൊന്ന് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാം. മലയാള മ്യൂസിക്കിലെ ദ ഗോൾഡൻ ട്രയോ വരികയാണ്. അതായത് ജോൺസൺ മാസ്റ്ററിൻ്റെ അടിപൊളി സംഗീതത്തിൽ ദാസേടനും ചിത്രശേഷിയും കൂടെ പാടി അനശ്വരമാക്കിയ 90s കാലത്തിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അബ്സല്യൂട്ട് ക്ലാസിക് ഇതാ നിങ്ങളിലേക്ക്.
13: ഇന്നത്തെ ഓർമ്മച്ചെപ്പിൽ നിന്നും മധുരഗീതത്തിന്റെ പഴയ പാട്ടുകൾ സ്നേഹിക്കുന്ന ശ്രോതാക്കൾക്കായി
14: പൊന്നിൽ

നിങ്ങൾ കാറിൽ ഒരു റൈഡൊക്കെ പോകുമ്പോൾ പുറത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യണം കേട്ടോ. നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ടോവിനോ തോമസായി മാറും, മായാനദിയിലെ മാത്തനായി മാറും. നമ്മൾ ആ ഒരു ഇമോഷണൽ റൈഡ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അബ്സല്യൂട്ട് മാജിക്കാണ് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. റെക്സ് വിജയൻ്റെ ബ്യൂട്ടിഫുൾ മ്യൂസിക്കും പിന്നെ നമ്മളെ എപ്പോഴും മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഷാബാസ് സബാൻ്റെ ഒരു ബ്യൂട്ടിഫുൾ ശബ്ദവും കൂടെ. ഇതിൽ കൂടുതൽ എന്ത് വേണം നമുക്ക്?

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now, speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
1: അപകടത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് കഠിനമായി തോന്നാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നയഗ്ര ഹെൽത്ത് ആൻഡ് വെൽനസ്, മിഡ്ലിൻ വെൽനസ് സെന്റർ ആൻഡ് വിഡ്ബി വെൽനസ് സെന്റർ ഇസ് ദേർ വിത്ത് യു. ഫിസിക്കൽ റീഹാബിലിറ്റേഷൻ മേഖലയിൽ 15 വർഷത്തിലധികം എക്സ്പീരിയൻസ്. വർക്ക് പ്ലേസ് ഇഞ്ചുറി, സ്ലിപ്പ് ആൻഡ് ഫോൾ, വാഹന അപകടം, സാഹചര്യം ഏതായാലും വി ആർ ജസ്റ്റ് എ കോൾ അവേ. നിങ്ങളുടെ ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനും അർഹമായ നഷ്ടപരിഹാരം നേടാനും ഞങ്ങളുടെ ലോയേഴ്സ് നിങ്ങളെ സഹായിക്കും. വി ഡോണ്ട് ജസ്റ്റ് ട്രീറ്റ് യുവർ ഇഞ്ചുറി, വി ഗൈഡ് യു ത്രൂ ദി എൻറ്റയർ റിക്കവറി പ്രോസസ്. കോൾ 4379790213. Health and Wellness, Midland Wellness Center and Whitby Wellness Center.
2: ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഈ ഉമിക്കരിയിട്ട് ഇനി ഈ കൊച്ചിന്റെ പല്ല് തേച്ചാ മതി. പഴയ കാലത്ത് ആരുടെയും പല്ല് ഇതുപോലെ നിരതെറ്റി നിന്നിട്ടില്ല.
3: ഇന്നത്തെ ഏതെങ്കിലും കുട്ടികളോട് അതൊക്കെ ഉപയോഗിക്കാൻ പറയാൻ പറ്റും.
4: എന്റെ അമ്മമ്മേ, നെക്സ്റ്റ് വീക്ക് ഞങ്ങൾ ഡോക്ടർ ബോബി ചാണ്ടി അങ്ങളുടെ ക്യാൻ സ്മൈൽ ഡെന്റലിൽ പോകുന്നുണ്ട്. എന്റെ പല ഫ്രണ്ട്സും അവിടെ പോയാ ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. ഇംപ്ലാന്റ്സ്, ഇൻവിസലൈൻ ട്രീറ്റ്മെന്റ്, ഓറൽ സർജറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അമ്മമ്മയുടെ ഈ കരിയിൽ ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാനും എന്റെ സുന്ദരി അമ്മമ്മയെ പോലെ
5: പുഞ്ചിരിക്കും. Don't miss his saga. 905-949-5656. Dr. Bobby Chandi Scan Smile Dental.
6: നമ്മുടെ നാട്, നമ്മുടെ രുചി, അതാണ് വർഷങ്ങളായി മിസ്സിസാഗയിലെ മലയാളികൾക്ക് കർപ്പകം ഗ്രോസറീസ്. നാട്ടിൽ നിന്ന് വരുന്ന മസാലപ്പൊടികൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ, ശീതീകരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, പച്ചക്കറികൾ, മധുര പലഹാരങ്ങൾ, കൂടാതെ നാടൻ കോഴി, നാട്ടിൽ കിട്ടുന്നത് പോലെയുള്ള ഗോട്ട് മീറ്റ്, വിവിധ ഇനം ഫ്രഷ് ഫിഷ് എല്ലാം കർപ്പകം ഗ്രോസറീസിൽ ലഭ്യമാണ്.
7: സ്പൈസ് അപ്പ് കാനഡ, കേരള സ്റ്റൈൽ, കർപ്പകം ഗ്രോസറീസ്, 6970 ലിസ്കർ ഡ്രൈവ്, നിയർ ദ ഇന്റർസെക്ഷൻ ഓഫ് ഡെറി ആൻഡ് 9th ലൈൻ, ബിഹൈൻഡ് 7-11. 905-785-0444. Karpagam Groceries.
8: സൗത്ത് ഇന്ത്യൻ ഫുഡ്, അത് ടേസ്റ്റ് മാത്രമല്ല ഇമോഷൻ കൂടിയാണ്. ആ ഇമോഷൻ എക്സ്പീരിയൻസ് ചെയ്യണ്ടേ എങ്കിൽ സിംപ്ലി സൗത്തിലേക്ക് വരൂ. ക്രിസ്പി ദോശസ്, ഫ്ലേവർഫുൾ കറീസ്, അരോമാറ്റിക് ബിരിയാണീസ്, യെസ്, എവ്രി ബൈറ്റ് ടേക്സ് യു ക്ലോസർ ടു ഹോം. വിത്ത് ലൊക്കേഷൻസ് ഇൻ ഓഷവ ആൻഡ് മിസിസാഗ, സിംപ്ലി സൗത്ത് ഈസ് ദ പെർഫെക്റ്റ് സ്പോട്ട് ഫോർ ഫാമിലി ഡൈനേഴ്സ്, വീക്കെൻഡ് ക്രേവിംഗ്സ് ആൻഡ് സ്പെഷ്യൽ മൊമെന്റ്സ്. സൗത്ത് ഇന്ത്യൻ ഫുഡ് കഴിക്കണമെന്ന് തോന്നുമ്പോ എവിടെ പോകും? സിംപ്ലി സൗത്ത്. Taste the tradition.
9: എടാ ജോബിനെ, നാട്ടിൽ തന്നെ ഏതെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതിയായിരുന്നു.
10: അതെന്താടോ, 2 മാസമായപ്പോഴേക്കും നാട് മിസ് ചെയ്യാൻ തുടങ്ങിയോ?
9: അതല്ലടോ, മമ്മി ഉണ്ടാക്കി തരുന്ന ആ പൊതിച്ചോറ് കഴിക്കാൻ തോന്നുക. എന്നും ഈ ബർഗറും ബ്രെഡും കഴിച്ച് മടുത്തു.
10: ആഹാ, എന്നാ വേഗം റെഡിയാക്കിയോ, നമുക്ക് കേരള കറി ഹൗസിലേക്ക് പോകാം. തന്റെ നാട്ടിലെ കുമരകം ഫിഷ് കറി വേണോ, അതോ എന്റെ തലശ്ശേരിയിലെ ബിരിയാണി വേണോ?
9: അതല്ല, ഇനി പൊതിച്ചോറ്, വെള്ളയപ്പം, പാലപ്പം, ചട്ടിച്ചോറ്, പലതരത്തിലുള്ള ദോശ, കപ്പ, പുട്ട് എന്ന് വേണമെങ്കിലും അവിടെ കിട്ടും. വീക്കെൻഡ് ആണെങ്കിലും നല്ല അടിപൊളി 50 ഐറ്റംസിൽ കൂടുതലുള്ള ബുഫേയും. അപ്പൊ ഫുഡിന്റെ കാര്യം ഒക്കെ.
11: കേരള കറി ഹൗസ്, 5120 ഡിക്സി റോഡ്, മിസിസാഗ, 905-282-9111. എക്സ്പീരിയൻസ് ദ റിയൽ ടേസ്റ്റ് ഓഫ് കേരള.
12: From moments to memories, from music to magic, this is not just entertainment, this is an experience crafted with passion. Welcome to Rousing Rhythm, where every event becomes a spectacle. In 2022, we set the stage on fire with High On Music, featuring the soulful voices of Hari Shivaramakrishnan, Sitara Krishna Kumar, Job Kurian and Suraj Santosh. A night that redefined live music in Canada. In 2023, we raised the bar even higher. High On Music returned with electrifying performances by Vidu Pradap, Jyotsna Radhakrishnan, Sachin Warrior and Arya Dayal. An unforgettable celebration of sound and energy. The same year, we brought the powerhouse band Thaikudam Bridge live in Canada. A fusion of rhythm, culture and pure adrenaline. In 2025, we created magic once again with Shaan Rahman live in Canada. A musical journey that touched every heart in the audience.
13: And now, in June 2026, get ready, Canada. Because Rousing Rhythm proudly presents Vinit Srinivasan Live in Canada. An experience filled with nostalgia, emotion, and unforgettable music. Premium venues, world-class production, iconic artists, and you at the heart of it all. Be a part of something bigger. Be a part of the music. Be a part of Rousing Rhythm.
14: Welcome back to Madhuri Geetham FM 101.3. This is your own morning drive with your own R.J. Vishnu. கேட்டல்லோ அல்லே வினீத் ஸ்ரீனிவாசன் ஈவெண்ட் அண்ட் அகெயின் அது மூணு லொக்கேஷன்ஸிலான நமக்கு சுற்றி நடக்கா போகுது. விட்பியில் நடக்குதுண்ட் ஜூன் 20th பெப் நயாகர, ஜூன் 19th அதுபோல் தான் ஜூன் 13th கனேடியன் மீடியா கிளப் லண்டனிலும் ஈ பரிபாடி நடக்குதுண்ட். எல்லாவரும் வெயிட்டிங் ஆனாலே ஈ பரிபாடிக்கு எந்தாலும் சங்கதி உஷாராகும்னு எந்தையும் பிரதீஷ. அப்போ நம்ம குறை லோக்கல் ന്യൂஸ்ஸை கேட்டு இனி நம்ம குறச்சு இன்டர்நேஷனல் லெவலிலோட்டு போகாம். ലോകത്തിലെ എക്കോണമി ശരിക്കും ഇപ്പോൾ ഏത് ഡയറക്ഷനിലാണ് പോകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? പ്രധാനമായിട്ട് രണ്ട് ബൂമിങ് സെക്ടേഴ്സ് ആണെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ രണ്ട് സെക്ടേഴ്സ് ആണ് എൻറ്റയർ ഗെയിം കൺട്രോൾ ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രധാനമായും ഒന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നമ്പർ 2 എന്ന് പറയുന്നത് ഗ്രീൻ എനർജി ആൻഡ് ക്ലീൻ മിനറൽസ് ആണ്. അപ്പോൾ ഇത് വെറും ഒരു ട്രെൻഡല്ല കേട്ടോ, ഇത് പ്യുവർ ഡേറ്റയാണ്. ലോകത്തിൽ ഇപ്പോൾ ടെക് ജയൻസ് മുഴുവനും പുതിയ AI മോഡൽസ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് മാസീവ് ഡേറ്റാ സെൻറ്റേഴ്സ് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു സൈഡിൽ. ഇനി ഈ ഡേറ്റാ സെൻറ്റേഴ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അൺബിലീവബിൾ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി വേണം. അതുപോലെ തന്നെ വരുന്ന 10 വർഷങ്ങളിൽ റോഡിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രസൻസ് ഭയങ്കരമായിട്ട് കൂടാൻ പോവുകയാണ്. അതിന് ബാറ്ററി ഉണ്ടാകണം. ബാറ്ററി ഉണ്ടാക്കണമെങ്കിൽ അതിന് ലിത്തിയം കൊബാൾട്ട് പോലുള്ള മിനറൽസ് വേണം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ സ്മാർട്ട് മണി മുഴുവനും ഒഴുകുന്നത് ഈ രണ്ട് മെഗാ ട്രെൻഡ്സിലേക്കാണ്. ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഒരു ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. അതായത് ഈ മിനറൽസും പവേഴ്സും പവറും തേടി US ഇൻവെസ്റ്റേഴ്സ് ഇറങ്ങുമ്പോൾ നമ്മുടെ കനേഡിയൻ ഗവൺമെൻറ് വളരെ കൃത്യമായ ടൈമിങ്ങിൽ ന്യൂയോർക്കിൽ പോയി ഒരു മാസ് എൻട്രി നടത്തിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ച മാർക്ക് കാർണി ന്യൂയോർക്കിലുണ്ടായിരുന്നു. ആൻഡ് അഗെയിൻ ഹി വെൻറ്റ് വിത്ത് എ പിച്ച്. അവർ പിച്ച് സിമ്പിൾ ആൻഡ് പവർഫുൾ. എന്താ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ കാനഡ ഈസ് എൻ എനർജി സൂപ്പർ പവർ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പിച്ച് നടത്തുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ റിലവൻസ് ഭയങ്കര മാസീവാണ്. കാരണം ലോകത്തിലെ ഈ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ കാരണം ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ആകെ തകർന്ന് കിടക്കുകയാണല്ലോ. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് പേടിയില്ലാതെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സേഫ് ആയിട്ടുള്ള ഒരു ഡെമോക്രസി വേണം. അതിന് എക്കണോമിക്സിൽ പറയുന്ന ഒരു ടെക്നിക്കൽ ടേമുണ്ട്, ഫ്രണ്ട്സ് ഷോറിംഗ് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ ഇതാണ് നമ്മുടെ സർക്കാർ ഇവിടെ പോയി പറയുന്നത്. അതായത് കുട്ടികളെ ഇവിടെ വരൂ, AIക്ക് നിങ്ങൾക്ക് ക്ലീൻ പവർ വേണോ? ഞങ്ങളുടെ കയ്യിലുണ്ട്. EVക്ക് നിങ്ങൾക്ക് ക്രിട്ടിക്കൽ മിനറൽസ് വേണമോ? അതും ഞങ്ങളുടെ കയ്യിലുണ്ട്. വി ആർ യുവർ സേഫസ്റ്റ് ബെറ്റ് എന്നാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇത് വെറുതെ അല്ല, അവിടെ ഈ പറയുന്നത് ഈ അങ്ങോട്ട് കൊടുക്കുന്നതിന് തിരിച്ചെന്തെങ്കിലും കിട്ടണമല്ലോ. ഒരു ചെറിയ തുക $1 trillion ആണ് ഓവർ ദ നെക്സ്റ്റ് 5 years ആണ് ഇതിൽ നിന്ന് നമ്മൾ തിരിച്ച് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. 1 trillion എന്ന് പറയുമ്പോൾ ഒന്നിന് ശേഷം 12 0 വരണം കേട്ടോ. $1 trillion. ഹാ ഓക്കെ. അപ്പം നമ്മുടെ PM മാർക്ക് കാർണി അവിടെ പോയി $1 trillion പിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കൂടെ നടക്കുന്നുണ്ട്. ഭയങ്കര രസമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവർ ടോം ആൻഡ് ജെറി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരുമായിട്ടാണ് ടോം ആൻഡ് ജെറി കളിക്കുന്നതെന്ന് വെച്ചാൽ അത് വേറെ ആരുമല്ല, ഡൊണാൾഡ് ട്രംപുമായിട്ടാണ്. ഈ നമ്മൾ പണ്ട് കല്യാണ വീട്ടിലൊക്കെ ചില അമ്മാവന്മാരെ കാണുമ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് പുറകിലുള്ള വഴിയിലൂടെയൊക്കെ ഇറങ്ങി അങ്ങ് പോകില്ല, ഇയാളെ കണ്ട പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതേ സെറ്റപ്പിലാണ് പുള്ളി അവിടെ പോയിട്ട് ഇൻവെസ്റ്റേഴ്സിനോട് പറയുന്നത്, കുട്ടികളെ വരൂ, നിങ്ങൾക്ക് AI പവറിന് പവർ എന്ത് വേണമെന്ന് തരാം, ക്രിട്ടിക്കൽ മിനറൽസ് തരാം, പക്ഷേ ആ ട്രംപ് എങ്ങാനും ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ചു പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ആയിട്ട് തോന്നി, അത് നിങ്ങളോട് അറിയിക്കാനും തോന്നി. ഇനി അവിടെ കൊണ്ട് കഴിയുന്നില്ല, ഡൊണാൾഡ് ട്രംപിൻ്റെ പേര് പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ബംഗ്ലാദേശിൽ ഇപ്പോൾ ഒരു തരംഗമായി മാറിയ ഒരു ഡൊണാൾഡ് ട്രംപ് ഉണ്ട്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ ഇവിടെ വാഷിങ്ടണിലിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് എങ്ങനെ ബംഗ്ലാദേശിൽ പോയത്? ഇതല്ല, ബംഗ്ലാദേശിൽ ഡൊണാൾഡ് ട്രംപിൻ്റെ അതേ ഹെയർ സ്റ്റൈലും ഏറെക്കുറെ ഒരു ചെറിയ എനിക്കൊന്ന് ആ ഹെയർ സ്റ്റൈൽ കൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നു തോന്നുന്നു ഒരു ഒരു സാമ്യമൊക്കെ ഉള്ള ഒരു ആൽബിനോ ബഫല്ലോ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ഈദിന് അല്ലെങ്കിൽ ഇതിൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ് എന്നാണ്, കഴിഞ്ഞ ഈദിന് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണെങ്കിലും ആ ഈ എരുമ ടിക്ടോക്കിൽ വൈറലായതോടുകൂടി ആ ഹോം മിനിസ്ട്രി ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ട് അതിനെ ഇനി ഇത് ചെയ്യുന്നത് ശരിയാവില്ല, സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ ഇപ്പോൾ ധാക്ക നാഷണൽ സൂവിൽ ഒരു VIP പരിവേഷം കൊടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ പണ്ടൊക്കെ ഈ ധാക്ക നാഷണൽ സൂവിലെ ആൾക്കാർ അവിടുത്തെ കടുവേ കാണാനാണ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോകുന്നത് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവമാണ് ആയിട്ട് തോന്നി. അപ്പോൾ അമേരിക്കയിൽ അവിടെ ശരിക്കും ഡൊണാൾഡ് ട്രംപ് ഇലക്ഷനൊക്കെ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ ഇവിടെ ഒരു എരുമ അവിടെ VIP ആയി ദർശനം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിലും എന്തൊക്കെ ആണെങ്കിലും മാർക്കാരിനി ഒരു കാര്യം ഉറപ്പിച്ചിട്ടാണ്, ട്രംപിന് എന്തായാലും കാണില്ല എന്നാണ് ഉറപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്, ആശാൻ തിരിച്ചു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും അദ്ദേഹം അവിടെ പോയി നടത്തിയ അദ്ദേഹത്തിൻ്റെ സെയിൽസ് പിച്ചിന് നമുക്കൊരു ആശംസകൾ അറിയിക്കാം. ഇനി നമ്മളെന്തായാണെങ്കിലും ഈ ഇദ്ദേഹത്തിൻ്റെ പരിപാടി, ഇദ്ദേഹത്തിൻ്റെ ഈ പിച്ചൊക്കെ വർക്കൗട്ടായി നമ്മളൊരു സൂപ്പർ പവറായി മാറുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. അല്ലെങ്കിൽ നമ്മുടെ എക്കോണമി ഒന്ന്

0: Looking for the best dental care in Oshawa? Engil Dr. Sajan, Dr. Rimya, എന്നിവരുടെ നേതൃത്വത്തിലുള്ള ക്ലിയർ സ്മൈൽ ഡെന്റൽ ക്ലിനിക്കിലേക്ക് വരും. റൂട്ട് കനാൽ മുതൽ ഇൻവിസലൈൻ വരെ, കൂടാതെ സെയിം ഡേ എമർജൻസി അപ്പോയിന്റ്മെന്റ്സ്. നിങ്ങളുടെ എല്ലാ ഡെന്റൽ ആവശ്യങ്ങളും ഇനി ഒരു ക്ലിനിക്കിൽ. യൂസിംഗ് കട്ടിംഗ് എഡ്ജ് ഡെന്റൽ ടെക്നോളജി, ദേ എൻഷുവർ കംഫർട്ട്, പ്രിസിഷൻ ആൻഡ് സ്ട്രെസ് ഫ്രീ എക്സ്പീരിയൻസ് ഫോർ എവറി പേഷ്യന്റ്. ക്ലിയർ സ്മൈൽ ഡെന്റൽ, കൺവീനിയന്റ്ലി ലൊക്കേറ്റഡ് വിത്ത് പ്ലെന്റി ഓഫ് പാർക്കിംഗ്. ആസ്ക് അബൌട്ട് ദയർ 0% ഇൻട്രസ്റ്റ് ഫിനാൻസിംഗ് ഓപ്ഷൻസ് ഫോർ മേജർ ട്രീറ്റ്മെന്റ്സ്. കോൾ ക്ലിയർ സ്മൈൽ ഡെന്റൽ ടുഡേ അറ്റ് 905-448-2500. That's 905-448-2500. Clear Smile Dental. Your smile, our priority.
1: വീടിന്റെ രുചിയും നാടിന്റെ മണവും അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
2: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസും ഗ്യാരണ്ടി.
3: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
4: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ, ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. Bringing a taste of home closer to you.
5: Menon Law Professional Corporation.
6: പ്രതിസന്ധികളിൽ നിങ്ങളുടെ സുഹൃത്ത്.
7: Barrister, Solicitor, Notary Public. Lata Menon. Real Estate.
6: Family Law.
7: Wills and Estates.
6: Civil Litigation.
7: Immigration Law.
6: Bylaw Matters.
7: Criminal Matter.
6: And Personal Injury.
7: Call 905.

0: 5956-0747 Men in Law Professional Corporation.
1: നിങ്ങളുടെ ഡ്രീം കാർ ഇനി മിസിസാഗയിൽ നിന്നും സ്വന്തമാക്കാം. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ 225 ഡൺഡാസ് സ്ട്രീറ്റ് ഈസ്റ്റ് ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിന്റെ ഗ്ലോബൽ ഡീലർഷിപ്പ്. ബഡ്ജറ്റ് കാർസ് മുതൽ ലക്ഷറി സ്പോർട്സ് അമേരിക്കൻ മസിൽ വരെ ഓരോ പർച്ചേസിനും ഫ്രീ ഡാഷ് കാം, 6 മന്ത് പവർ ട്രെയിൻ വാറന്റി, ഒപ്പം ഫുൾ ടാങ്ക് ഗ്യാസ്. കൂടാതെ സെലക്ടഡ് പ്രീ ഓൺ കാർസിന് ലോ കോസ്റ്റ് ലീസിംഗ് ഓപ്ഷൻ. തീർന്നില്ല $100 ഗ്യാസ് കാർഡ് വിത്ത് എവറി ഇൻ സ്റ്റോക്ക് പർച്ചേസ്. നോ മോർ വെയിറ്റിംഗ്. വിസിറ്റ് മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ. പ്രീമിയം കാർസ്, റിയൽ വാല്യൂ, ഓൾ അണ്ടർ വൺ റൂഫ്. മിസിസാഗ യൂസ് കാർ സൂപ്പർ സ്റ്റോർ 905-866-4000.
2: അതെ, എനിക്ക് ഒരു ഗോൾഡ് നെക്ലസ്, ഒരു ബ്രേസ്ലെറ്റ്, പിന്നെ ഒരു ചെയിൻ.
3: എന്താ പറഞ്ഞേ?
2: തനിക്ക് ഒരു ഓഡി 2026 A3 കാർ.
3: സ്വപ്നത്തിലായിരിക്കും.
2: വാ, വിജയാസ് ജ്വല്ലറീസിൽ എത്തിയിട്ട് ബാക്കി പറയാം. വിജയാസ് ജ്വല്ലറിയുടെ 2nd anniversary ഭാഗമായി ആഭരണങ്ങൾക്കായി $5,000 ചെലവഴിക്കുമ്പോ ഒരു ഓഡി 2026 A3 കാർ നേടാൻ ചാൻസ് കിട്ടും.
3: അവരുടെ $200 മന്ത്ലി ഗോൾഡ് സേവിംഗ് സ്കീമിൽ ചേരുമ്പോൾ ഒരു ഫ്രീ കോംപ്ലിമെന്ററി റിംഗ് സ്വന്തമാക്കാം.
2: കൂടാതെ ഇൻസ്റ്റന്റ് ഫ്രീ ലോൺ സൗകര്യം ഉപയോഗിച്ച് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ട്രെൻഡി ആഭരണങ്ങൾ മാസം തോറും അടച്ച് സ്വന്തമാക്കാം.
4: വിജയാസ് ജ്വല്ലറി, 3341 Markham Road, unit 127B, 416-900-4599. Vijayas, your trusted gold store.
5: ഡ്രീം കിച്ചൺ വേണമെങ്കിൽ ഒരേ ഒരു പേര്, PLK കസ്റ്റം കിച്ചൺസ്. മോഡേൺ സ്റ്റൈലിഷ് കിച്ചൺ വേണം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ വേറെ എവിടെ നോക്കണ്ട. PLK കസ്റ്റം കിച്ചൺസ് നിങ്ങളുടെ കിച്ചണെ സ്റ്റണ്ണിങ്ങും ഫംഗ്ഷണലും ആയ സ്പേസ് ആയി മാറ്റുന്ന സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് മാത്രം ടെയിലർ ചെയ്ത ഡിസൈൻസ്. ഡ്രീം കിച്ചൺ, ഒരു പേര് മാത്രം. PLK കസ്റ്റം കിച്ചൺസ്, 416-419-9399. മാർക്കംലും സ്കാർബ്രോയിലും 401 അടുത്തായി ഷോറൂമും മാനുഫാക്ചറിംഗ് യൂണിറ്റും അവൈലബിൾ ആണ്.
4: PLK കസ്റ്റം കിച്ചൺസ്, ക്ലാസിക്, കണ്ടംപററി or ultra modern, they bring your vision to life. Free estimates available. Call Ruben at 416-419-9399. Follow them on Instagram and Facebook or visit the website for more details.
6: Music, information, entertainment. Tune into Canada's own Madhura Geetham FM.
3: വെൽക്കം ബാക്ക് ടു മധുരഗീതം എഫ് എം 101.3. നിങ്ങളെല്ലാം ചാർജ് ആയില്ലേ? ഞാൻ പറഞ്ഞില്ലേ മുടിഞ്ഞ ചാർജാണ് ആ പാട്ടിന്. അപ്പോൾ ലോക എക്കോണമിയുടെ തള്ളൊക്കെ നമ്മൾ കേട്ടല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ സ്വന്തം തട്ടകത്തിലേക്ക് മടങ്ങി വരാം. അതായത് മോളിവുഡ് ബോക്സ് ഓഫീസിലൊക്കെ നമുക്കൊന്ന് എത്തി നോക്കിയിട്ട് തിരിച്ചു വരാം. സത്യം പറയുകയാണെങ്കിൽ പൊതുവേ നമ്മൾ മലയാളികളുടെ കയ്യിലൊരു ഒരു രഹസ്യം കിട്ടിയാൽ നമ്മളിത് എത്ര നേരം മനസ്സിൽ സൂക്ഷിക്കും? മാക്സിമം 5 മിനിറ്റ്. അത് കഴിഞ്ഞാൽ നാട്ടുവർത്താനാവും അല്ലേ? പക്ഷേ നമ്മുടെ ജോർജ് കുട്ടി അങ്ങനെ അല്ല. എന്താണ് ഇവിടെ നടക്കുന്നത്? ഈ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ജോർജ് കുട്ടിയുടെ ഫാമിലി സീക്രറ്റ്സ് ഇപ്പോൾ മോളിവുഡിൻ്റെ ഏറ്റവും പ്രോഫിറ്റബിളായ ബിസിനസ്സാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. May 21 റിലീസായ ലാലേട്ടൻ്റെ ദൃശ്യം 3 ആദ്യത്തെ വീക്കെൻഡ് കൊണ്ട് തന്നെ 200 കോടി രൂപയാണ് അടിച്ചു മാറ്റിയിരിക്കുന്നത്. ലോകയുടെ റെക്കോർഡ്, ലോക സിനിമയുടെ റെക്കോർഡ് തകരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഒരു രക്ഷയില്ല കേട്ടോ. അതായത് ജോർജ് കുട്ടിയുടെ കള്ളം കണ്ടുപിടിക്കാൻ ഇപ്പോൾ കേരള പോലീസ് മാത്രമല്ല, ലോകം മുഴുവനുള്ള ആൾക്കാർ ടിക്കറ്റ് തിയേറ്ററിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യം ഫ്രാഞ്ചൈസി ഉണ്ടാക്കിയ കാശ് കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനല്ല ഉണ്ടാക്കാൻ പറ്റും, ഒരു IT പാർക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ മലയാളിയുടെ പവർ എന്താണെന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ജോർജ് കുട്ടി ഗ്ലോബൽ ഇങ്ങനെ ബോക്സ് ഓഫീസിൽ ഇങ്ങനെ ആറാടുമ്പോൾ മറുവശത്ത് ഞാൻ കാത്തിരിക്കുന്ന കുറച്ച് സിനിമകളുണ്ട്. അത് എനിക്ക് വളരെ വളരെ വളരെ ഇതോടെ ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് നമ്മുടെ ചെക്കൻ, നമ്മുടെ നെസ്ലിൻ നായകനായി വരുന്ന മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. എനിക്ക് നന്നായി വർക്കായ ഒരു പടമാണ്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് ഫെയിം അഭിഷേക് സുന്ദർ നായക് ഡയറക്ട് ചെയ്യുന്ന പുതിയ പടമായ മോളിവുഡ് ടൈംസ്, അതിൻ്റെ ടീസർ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനത് കണ്ടു. എനിക്ക് ഭയങ്കര ഒരു എന്തൂസിയാസം തോന്നിയിട്ടുണ്ടായിരുന്നു. അതിന് അഗെയിൻ ഒരു മാസ സീനുണ്ട് കേട്ടോ. അതിൽ ആ ലാസ്റ്റ് ആ പുള്ളി ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു വലിയ തിരമാല വന്ന് അടിച്ചോട് പോകുന്നൊക്കെ കാണിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എന്താണ് ഈ സിനിമയ്ക്കകത്തുള്ളത് എന്നുള്ളൊരു ജിജ്ഞാസ രസമായിട്ടുണ്ട്. ഞാൻ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി കഴിഞ്ഞ 28 രണ്ട് സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ ആൻ്റണി വർഗീസ് പെപ്പയുടെ കാട്ടാളിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു ഐവറി ത്രില്ലർ, ഒരു ഐവറി ട്രേഡിൻ്റെ ഒരു കാട്ടിലെ കഥ പറയുന്ന ഇതാണ്. മിക്സഡ് റിവ്യൂസ് ആണ്, പക്ഷേ ആക്ഷൻ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മ്യൂസിക്കൽ ഹൊറർ കോമഡി പടം, മ്യൂസിക്കൽ ഹൊറർ കോമഡി, ഇതെന്താണ് ജോണർ തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, കറക്കം എന്ന് പറയുന്ന ശ്രീനാഥ് ബാസിയും ഫെമിന ജോർജും കൂടെ വരുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് തീമാണ്, ഒരു പള്ളി സെമിത്തേരിയിൽ നിന്ന് യങ്സ്റ്റേഴ്സ് 5 കുരിശ് അപ്രൂട്ട് ചെയ്യുന്നത്. വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എല്ലാവരും മനുഷ്യന്, അതിൻ്റെ കൂടെ 5 ആത്മാക്കൾ അൺഇൻവൈറ്റഡായി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഇതാണ് പ്ലോട്ട്. പ്ലോട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ എന്തായിരിക്കും ആ സിനിമയെക്കുറിച്ച് മിക്സഡ് റിവ്യൂസ് ആണ്, ഒന്ന് കണ്ടു നോക്കണം. ഇനി ഇത് പോട്ടെ, ഇതിവിടെ നിൽക്കട്ടെ. അടുത്ത ആഴ്ച, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ ജൂൺ 5 ഒരു സ്പെഷ്യൽ പടം വരുന്നുണ്ട്. ഞാൻ കട്ട വെയിറ്റിംഗ് ആണ്, ഫിംഗേഴ്സ് ക്രോസ്ഡ് ആണ്. പടം തമിഴാണെങ്കിലും നമ്മുടെ സ്വന്തം ജയറാം വേണു, ഉറവശി ചേച്ചിയാണ് പ്രധാന ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പടത്തിൻ്റെ പേര് പരിമല ആൻഡ് കോ എന്നാണ്. പാണ്ഡ്യരാജ് ഡയറക്റ്റ് ചെയ്യുന്ന ഈ പടത്തിൽ ഇവരുടെ ഫാമിലി ഒരു മർഡർ ചെയ്യുന്നു, ആ ബോഡി ഹൈഡ് ചെയ്ത് നോർമലായി ജീവിക്കാൻ നോക്കുന്ന ഒരു ചിരിപ്പിക്കുന്ന തട്ടിപ്പാണ് കഥ. ഈ മർഡർ ബോഡി ഹൈഡ് ചെയ്യുക, ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും കലങ്ങുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഇത് ആകെ രസമായിട്ടുള്ളൊരു പടമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ജൂലൈയിൽ നോക്കുകയാണെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പടമുണ്ട്, നമ്മുടെ പൃഥ്വിരാജും പാർവതി തിരുവതും ഒന്നിക്കുന്ന ഐ നോബഡി എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. റോഷാക്ക് ഡയറക്റ്റ് ചെയ്ത നിഷാം ബഷീറാണ് അതിൻ്റെ ഡയറക്ടർ. അതിൻ്റെ കഥയും ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് കഥയാണ്. അതായത് ഒരു ഓർഡിനറി മാൻ ഒരു വലിയ ബാങ്ക് ഹീസ്റ്റിൽ പെടുന്നു. അപ്പോൾ പുള്ളി ബാങ്ക് മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരു കഥയാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ മാസം അവസാനം നമ്മുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ബാലൻസ് എടുത്ത് നോക്കുമ്പോൾ, ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് നോക്കുമ്പോൾ ആരൊക്കെയോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടും ഹെയ്സ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നും അല്ലേ? അതുപോലെ പക്ഷേ ഇത് ശരിക്കുമുള്ളൊരു ഹെയ്സ്റ്റാണ് കേട്ടോ. അപ്പോൾ പൃഥ്വിരാജിൻ്റെ ആ ഒരു ഇൻറ്റൻസ് ആക്ടിങ് കാണണമെങ്കിൽ ജൂലൈ 2 വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു പടമാണ് എൻ്റെ ഒരു ഫേവറേറ്റ് നടനും കൂടെയാണ് ചാക്കോച്ചൻ. ഓഗസ്റ്റിനാണ് വരുന്നത്. അതൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ജോണറാണെന്ന് തോന്നുന്നു. ഉന്മാദം, നായാട്ട് എഴുതിയ ഷാഹി കബീറിൻ്റെ തിരക്കഥയിൽ കുഞ്ചാക്കോ ബോബൻ ഒരു പോലീസ് കോൺസ്റ്റബിളായി വരുന്നു. ഒരു സൂപ്പർ നാച്ചുറൽ കോൾഡ് കേസ് അന്വേഷിച്ച് പോകുമ്പോൾ പുള്ളിക്ക് റിയാലിറ്റി ഏത്, തോന്നൽ ഏത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥ, അങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനൊക്കെ നമ്മൾ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ CRA-യുടെയൊക്കെ ലെറ്റർ എടുത്ത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരവസ്ഥ തോന്നുന്നുണ്ട്. ഏതാണ്ട് ആ ഒരവസ്ഥയാണ്. അപ്പോൾ എന്താണെങ്കിലും വരുന്ന മാസങ്ങളിൽ തിയേറ്ററിൽ നല്ല ആഘോഷമാണ്. അപ്പോൾ ഈ വീക്കെൻഡ് പ്ലാൻ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ കാട്ടാളൻ കറക്കം കണ്ടെന്ന് റിലാക്സ് ചെയ്ത് വരാം. അപ്പോൾ നമുക്കൊരു അതിന് മുന്നേ, നിങ്ങളത് കാണുന്നതിന് മുന്നേ ഒരു പാട്ടായാലോ, ഒരു പാട്ട് കേട്ടിട്ട് വരാം.

0: മധുരഗീതം കേൾക്കുന്തോറും കൂടുതൽ മധുരം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mind Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22 carat gold jewelry purchased from anywhere without any loss. Now speak your heart freely with Malabar Golden Diamonds, Heartland Town Center, Mississauga, and Kingston Road West, Ajax.
2: അതാണ് വസന്തം സൂപ്പർ മാർക്കറ്റ്.
0: ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇന്ത്യ, ശ്രീലങ്ക, കരീബിയൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഫിഷ്, സീ ഫുഡ്, മീറ്റ്, എല്ലാത്തിനും ക്വാളിറ്റിയും ഫ്രഷ്നെസ്സും ഗ്യാരണ്ടീഡ്.
3: പൂജ ഐറ്റംസ് ആൻഡ് ഐഡൽസ്, എവർ സിൽവർ വെസൽസ്, ക്ലേ പോട്സ് ആൻഡ് ഗ്രൈൻഡേഴ്സ്.
4: വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. 416-292-8585. വിസിറ്റ് വസന്തം സൂപ്പർ മാർക്കറ്റ്, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം. ലൊക്കേറ്റഡ് ജസ്റ്റ് ഓഫ് സ്റ്റീൽസ് അവന്യൂ ബിറ്റ്വീൻ മാർക്കം റോഡ് ആൻഡ് മിഡിൽ ഫീൽഡ് റോഡ്. ബ്രിംഗിംഗ് എ ടേസ്റ്റ് ഓഫ് ഹോം closer to you.
0: പുതിയ വീട് വാങ്ങുമ്പോൾ റിയൽറ്ററിനെ പോലെ തന്നെ പ്രധാനമാണ് നല്ലൊരു മോർഗേജ് ഏജന്റും.
5: മികച്ച റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനായി ലെൻഡേഴ്സുമായി നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളാകണം നമ്മുടെ മോർഗേജ് ഏജന്റ്.
0: ഈ രംഗത്ത് 15 വർഷത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മോർഗേജ് ഗ്രൂപ്പിലെ പ്രദീപ് മേനോനുള്ളപ്പോൾ മറ്റൊരാളെ എന്തിനു തേടണം?
6: റെസിഡൻഷ്യൽ ഓർ കമേഴ്ഷ്യൽ, റീഫൈനാൻസ് ഓർ റിന്യൂവൽസ്, ഡെറ്റ് കൺസോളിഡേഷൻ ഓർ ഇൻവെസ്റ്റ്മെന്റ്സ്, കോൺടാക്ട് പ്രദീപ്. 416-797-7995 ഓർ ഇമെയിൽ pradeep.menon@mortgagegroup.com. FSRA 10315.
7: നിങ്ങൾ ജോലിയുടെ ഭാഗമായി കൂടുതൽ സമയം നിൽക്കാറുണ്ടോ? നടുവേദന, മുട്ടുവേദന, കാലുവേദന തുടങ്ങിയവ അനുഭവപ്പെടാറുണ്ടോ?
8: മിൽട്ടണിലെ റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സിൽ ഇതിനൊക്കെയുള്ള പരിഹാരമുണ്ട്. റൈറ്റ് ഗേറ്റ് ഓർത്തോട്ടിക്സ് സ്പെഷ്യലൈസസ് ഇൻ ഹാൻഡ് ക്രാഫ്റ്റഡ് കസ്റ്റം ഓർത്തോട്ടിക്സ് കസ്റ്റമൈസ്ഡ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ ബൈ എക്സ്പീരിയൻസ്ഡ് കനേഡിയൻ സർട്ടിഫൈഡ് പെഡോർത്തിസ്റ്റ്. ഓർത്തോട്ടിക്സ് കൂടാതെ ബയോമെക്കാനിക്കൽ ഇവാലുവേഷൻ, ഗേറ്റ് അനാലിസിസ്, നീ ആൻഡ് ആംഗിൾ ബ്രേസിംഗ് ആൻഡ് കംപ്രഷൻ സോക്സ്.
7: ഈ മേഖലയിൽ 10 വർഷത്തെ സേവന പരിചയം. കോൾ 905-876-1095 or www.rightgate.com.
8: Right Gate Orthotics, RITEGAIT, every step with comfort.
9: വെൽക്കം ബാക്ക് ടു മധുരഗീതം എഫ് മോണോൺ 0.3. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണു. അപ്പോഴേ ഇപ്പം നിങ്ങൾ കേട്ട പാട്ടിന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബിഹൈൻഡ് ദ സീൻ സീക്രട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്കറിയാലോ ഈ പാട്ട് പാടിയിട്ടുള്ളത് ഹരിശങ്കറും നിത്യമാവനും കൂടി ചേർന്നിട്ടാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ട്രാക്കാണ്. പക്ഷേ അഗൈൻ ഇത് നിത്യാമാമൻ്റെ ഡെബ്യൂ പാട്ടും കൂടെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ പാട്ട് ആദ്യം നിത്യയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ട്രാക്കല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതായത് നമ്മുടെ കൈലാസ് മേനൻ ജീവാംശമായെന്ന മെഗാ ഹിറ്റ് പാട്ട് കഴിഞ്ഞ് നിൽക്കുന്ന സമയം, ആ സമയത്ത് ഈ പുതിയ പാട്ടിനും നമ്മുടെ സ്വന്തം ഹാർട്ട് ബീറ്റായ ഹാർട്ട് ത്രോബായ ശ്രേയ ഘോഷാലിനെ തന്നെ കൊണ്ടുവരണമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ കൃത്യം ആ സമയത്ത് കൈലാസ് മേനന് നിത്യയുടെ ഒരു സ്റ്റേജ് പെർഫോമൻസിൻ്റെ വീഡിയോ കാണാനിടയാവുകയും ആ ശബ്ദം കേട്ടപ്പോൾ പുള്ളിക്കും പ്രൊഡ്യൂസർ സാന്ദ്ര തോമസിനും തോന്നി ഈ പാട്ടൊരു ഫ്രഷ് വോയിസാണ്, ചിലപ്പോൾ കൂടുതൽ നന്നാവുക എന്ന് തോന്നി. ശ്രേയാ ഘോഷാലിന് പാടേണ്ടി വെച്ച പാട്ടാണ് നിത്യയ്ക്ക് കിട്ടി, അതൊരു മാസിവ് ഹിറ്റായി മാറുകയും ചെയ്തു. പിന്നെ ഉണ്ടായതൊക്കെ ചരിത്രമാണ് അല്ലേ. പിന്നെ നിത്യയ്ക്ക് മറ്റ് പാട്ടുകൾ പാടി സ്റ്റേറ്റ് അവാർഡ് വരെ കിട്ടിയ അത് കഥയാണ്. ഹാ ഹാ, ഓരോരുത്തരുടെ സമയം നന്നാവുന്നത് കണ്ടിട്ടില്ലേ. ഇത് ഭയങ്കര ടാലൻ്റ് ആണ്. എനിക്ക് ഇതൊരു വലിയ സന്തോഷമുള്ളൊരു വാർത്തയായിട്ട് തോന്നി. ഇനി നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഡ്രൈവിൽ നമ്മുടെ ജി ടി എ മലയാളികളുടെ ഫേവറേറ്റ് ടോപ്പിക്കുകളിൽ ഒന്നായ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കിലോട്ട് വരാം. നമ്മുടെ ഒരു സർവൈവൽ ഗൈഡെന്ന് തന്നെ പറയാം. ഒരു മലയാളിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ടൊറൻറ്റോയിൽ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മിക്കവരുടെയും ഉത്തരം റെൻ്റ് എന്ന് തന്നെയായിരിക്കും അല്ലേ. അതെ, ഒണ്ടാരിയോ ഗവൺമെൻറ് ഇപ്പോൾ 2026 റെൻ്റ് ഇൻക്രീസ് ഗൈഡ് ലൈൻസ് ഒഫീഷ്യലി 2.1% ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ സമാധാനമൊക്കെ ഉണ്ടല്ലോ. കാരണം മാത്തമെറ്റിക്കലി നോക്കിയാൽ നമ്മുടെ റെൻ്റ് പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷേ പ്രാക്ടിക്കലി എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത് എന്നറിയോ? അതായത് ഒരു നിയമമുണ്ട്, പലപ്പോഴും നിയമമുണ്ട്, പക്ഷേ അത് നടപ്പിലാവുന്നത് വേറെ രീതിയിലൊക്കെയാണല്ലോ. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ N12 എന്നൊരു കിടിലം ലീഗൽ ഒരു പ്രൊവിഷനുണ്ട്. അതായത് ലാൻഡ് ലോഡിന് അവരുടെ ഇമ്മീഡിയറ്റ് ഫാമിലിക്ക്, അതായത് മകൻ, മകൾ, അച്ഛൻ, അമ്മ, അവർക്ക് താമസിക്കാൻ എന്ന് പറഞ്ഞ് നമ്മളെ ലീഗലാക്കി ഇറക്കി വിടാൻ പറ്റുന്ന ഒരു പ്രൊവിഷനുണ്ട്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ താമസിക്കുകയാണ്, ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മളിൽ നിന്ന് ഒരു ലാൻഡ് ലോഡിന് നമ്മുടെ എഗ്രിമെൻറ്റ് മാറ്റുമ്പോൾ മാക്സിമം വാങ്ങാൻ പറ്റുന്ന 2.1% ആണ് ഇൻക്രീസ് മേടിക്കാൻ പറ്റുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? അതുവരെ ഇല്ലാത്ത ഒരു മകൻ ഒരു മകൾ അല്ലെങ്കിൽ ഒരു അച്ഛൻ ഒരമ്മ പെട്ടെന്ന് ഫ്ലൈറ്റ് കയറി വരും. കാരണം എന്താ, അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവിടെ ടെനൻറ്റിനെ ലീഗലി ഒരു ലാൻഡ് ലോഡിന് ഇറക്കി വിടാൻ പറ്റും. അങ്ങനെ ഒരു രണ്ട് മാസം കഴിയുകയാണ് എങ്കിൽ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് ഒരു കൂടിയ റെൻറ്റ് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പോൾ രണ്ട് വശവും നമ്മൾ മനസ്സിലാക്കണമല്ലോ, ടെനൻറ്റിൻ്റെ ഒരു സൈഡുണ്ട്, ലാൻഡ് ലോഡിൻ്റെ മറ്റൊരു വശമുണ്ട്. അപ്പോൾ നമ്മൾ റെൻറ്റ് കൂടില്ല എന്നോർത്ത് ഒരുപാട് സന്തോഷിക്കേണ്ട. ലാൻഡ് ലോഡിൻ്റെ മകൻ യൂണിവേഴ്സിറ്റിയിലാണോ പഠിക്കുന്നത്, തിരിച്ചു വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രൊട്ടക്ഷൻ നമ്മൾ തന്നെയാണല്ലോ നോക്കുന്നത്. ഇനി അടുത്ത ന്യൂസ് പേരൻസിനുള്ളൊരു സംഭവമാണ്. അപ്പോൾ കുട്ടികളുള്ളവർക്കൊരു ചെറിയ ആശ്വാസം. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കാനഡ ചൈൽഡ് ബെനിഫിറ്റ് വരുന്ന ജൂലൈ മുതൽ ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഒരു 100-120 ഡോളറോളമാണ് കൂട്ടിയിട്ടുള്ളത്. വലിയ വ്യത്യാസം ഒന്നും പറയാനില്ല. പക്ഷേ അഗെയിൻ, പുതിയ ഡേറ്റ പ്രകാരം 6 മുതൽ 17 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് മാക്സിമം ആനുവൽ പേ ഔട്ട് ഇപ്പോൾ $6,883 ആയി ഉയരും. കേൾക്കാൻ രസമുണ്ട് അല്ലേ? ഒരു $7,000 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. പക്ഷേ ഇത് ഈ വർഷത്തെ ഒരു ഇൻഫ്ലേഷനും ഗ്രോസറി പ്രൈസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കുട്ടികൾ ഉള്ളവർക്കേ അതിൻ്റെ ചിലവ് മനസ്സിലാവുള്ളൂ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ വാൾമാർട്ടിലും ഫ്രഷ്കോയിലും പോയി ഒരു 3 തവണ ഒരു ഗ്രോസറി പർച്ചേസ് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അക്കൗണ്ട് പഴയ അവസ്ഥയിലോട്ട് എത്തും. അതവിടെ നിൽക്കട്ടെ. ഇനി ഞാനിപ്പോൾ അടുത്തിടെ കണ്ട ഏറ്റവും വലിയൊരു കോമഡി ന്യൂസാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. സംഭവം എന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസൊക്കെ കാരണം ഫ്യൂവൽ പ്രൈസ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ ഫ്യൂവൽ പ്രൈസ് കൂടുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെയൊന്നും ആൾക്കാർ ചെയ്യരുത്, ഇങ്ങനെയൊന്നും ആൾക്കാർ ചിന്തിക്കാൻ പാടില്ല. നമ്മൾ ടൊറൻ്റോയിൽ കാറ് മോഷ്ടിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവിലൊക്കെ ക്യാമറ വെക്കുമ്പോണ്ടല്ലോ, ഇവിടെ ഹോൾട്ടൺ റീജിയനിൽ ഒരാൾ ഒരു കുതിരയെ മോഷ്ടിച്ചുകൊണ്ട് വരികയാണ്. ഹോൾട്ടൺ പോലീസ് ഇപ്പോൾ ഒരു 30 വയസ്സുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ മിൽട്ടണിൽ നിന്നൊരു കുതിരയെ മോഷ്ടിച്ചാണ് ആദ്യം പുള്ളിക്കാരി പിടിക്കപ്പെടുന്നത്. എന്നിട്ടെന്തോ ജാമ്യത്തിലെന്തോ ഇറങ്ങിയിട്ട് മെയ് മാസത്തിൽ പുള്ളിക്കാരി ഒരു ഇത് ചെയ്തു, ഇമ്പേഴ്സണേഷൻ ചെയ്തു, അങ്ങനെ വീണ്ടും പൊക്കി. എനിക്ക് മനസ്സിലായി, എനിക്ക് ഇമ്പേഴ്സണേഷൻ ഞാൻ വിട്ടു, ഈ കുതിരയെ മോഷ്ടിക്കുന്ന കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. സത്യം, ഈ കുതിരയെ മോഷ്ടിച്ചിട്ട് ഇവിടെ ഒരു കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലമില്ല. അപ്പോഴാണ് ഈ കുതിരയെ മോഷ്ടിച്ച് ഈ കുതിര എവിടെ പാർക്ക് ചെയ്യും, വീട്ടിൽ കൊണ്ടുപോകും, എലിവേറ്ററിൽ കയറ്റും, എന്ത് ചെയ്യും? ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഗൈസ്. അപ്പോൾ എന്താണെങ്കിലും കാറിൻ്റെ കൂടെ ഈ ആരെങ്കിലും കുതിരയൊക്കെ വളർത്തുന്നതായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോളൂ. ഈ വഴിക്കൊക്കെയാണ് നാട് നീങ്ങുന്നത്. നാട് അങ്ങനെ നീങ്ങട്ടെ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടിപൊളി ഒരു പാട്ടിലേക്ക് പോകാം.

வெல்கம் பேக் டு மார்னிங் டிரைவ் அண்ட் மதுரை கீதம் எஃப்எம் 101.3. நீங்களோட சொந்தம் ஆர்ஜே விஷ்ணுவான கூட உள்ளது. அப்படியே நம்ம இப்போ கேட்டால் இ மின்னல் வல എന്ന് പറയുന്ന പാട്ടിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പാടിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം സി ശ്രീരാമൻ. ഓ, നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയുന്നത് കേട്ടാ തോന്നും, മലയാളിയാണെന്നല്ല, പക്ഷേ മലയാളിയെ പോലെ മലയാളികളെ ഒരുപാട് സ്നേഹിക്കുന്ന സി ശ്രീരാമും സിതാര കൃഷ്ണകുമാറുമാണ്. അപ്പോൾ നമ്മൾ സി ശ്രീരാമനോട് ഒരു സ്പെഷ്യൽ ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല കേട്ടോ. പുള്ളിയുടെ മലയാളം പ്രൊനൗൺസിയേഷൻ കേട്ടാൽ നമ്മൾ യൂട്യൂബിൽ പോയി ട്രോള് കമൻ്റൊക്കെ ഇടും. പക്ഷേ വണ്ടി എടുത്താലൂടെ നമ്മൾ ആശാൻ്റെ പാട്ട് ഇങ്ങനെ ലൂപ്പിൽ പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ആ വോയിസ് അങ്ങനെയാണ്, അതിന് വല്ലാത്തൊരു മാജിക് ഉണ്ടല്ലേ. അതോടൊപ്പം നമ്മുടെ സിതാരയുടെ ഒരു പ്യുവർ എർത്തി വോയിസും കൂടെ വന്നപ്പോൾ സംഭവം കളറായി. പക്ഷേ ഇതൊന്നും അല്ല കേട്ടോ, ഈ പാട്ടിന് ഇതിൻ്റെ പ്രത്യേകത വേറൊന്നാണ്. ഈ പാട്ടിൻ്റെ ട്യൂണ് ജെയ്ക്സ് ബിജോയ് ആദ്യം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലെജൻഡായിട്ടുള്ള കൈതപ്രം തിരുമേനിയുടെ കൈ കൊണ്ട് കൊടുത്തപ്പോൾ ഇതൊരു ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ് പോലെയാണ് ഫീൽ ചെയ്തത്, ഒരു പള്ളിപ്പാട്ട് പോലെ ഫീൽ ചെയ്തു എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ കൈതപ്രം ജസ്റ്റ് 1.5 മണിക്കൂർ, അതെ, വെറും 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ പള്ളിപ്പാട്ടിൻ്റെ ട്യൂണിനെ മിന്നൽവള എന്ന് പറയുന്ന റൊമാൻറ്റിക് ചാർട്ട് ബസ്റ്ററാക്കി മാറ്റിയത്. ഞാൻ കുറേ ആലോചിച്ചു നോക്കൂ, ഒരു ഈ എനിക്ക് സത്യം പറഞ്ഞത് പറന്നുപോയ കിളി ഇതുവരെ തിരിച്ചു വന്നില്ല. 1.5 മണിക്കൂർ കൊണ്ട് ഒരു പാട്ട് എഴുതി ഇത്ര ഹിറ്റാക്കാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഇവരുടെയൊക്കെ റേഞ്ച് എന്താണ്? ഇവർ ഇതിന് 1.5 മണിക്കൂർ മതിയോ എന്നൊക്കെ ഞാൻ ആലോചിച്ച് പോയി. എന്ന് വെച്ചാൽ ഭയങ്കര കഴിവാണ്. അപ്പോൾ യാ, അതൊരു നമുക്ക് ഭയങ്കര അഭിമാനം തോന്നുന്ന ഒരു സംഭവമാണ്. അതിന് അഗെയിൻ കൈതപ്രം പഴയ ആളാണ്, വീണ്ടും തിരിച്ചു വന്നു, അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുള്ള ഒരു ബ്യൂട്ടിഫുൾ സോങ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കുറച്ച് സീരിയസ് ആവാം. നമ്മൾ ഈ ആധുനിക സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ചില അവകാശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഫ്രീഡം ഓഫ് റൈറ്റ്, റൈറ്റ് ടു വോട്ട് എന്നൊക്കെ പറയുന്ന അവകാശങ്ങളുണ്ടല്ലോ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനെന്തോ സീരിയസ് ആയിട്ട് പറയാൻ പോകണം, അല്ല കേട്ടോ. പിന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു അവകാശമുണ്ട്, റൈറ്റ് ടു വെയർ സ്വെറ്റ് പാൻസ്, നിക്കർ, ട്രാക്ക് സ്യൂട്ട് വൈൽ വർക്കിംഗ്. ഐ എം ജസ്റ്റ് കിഡിങ്. എന്ന് വെച്ചാൽ ഈ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് ഒന്നും അല്ല, ഈ ഒരു അവകാശം, അതായത് സ്വെറ്റ് പാൻറ്റും നിക്കറും കുട്ടി നിക്കറൊക്കെ ഇട്ട് വർക്ക് ചെയ്യാനുള്ള അവകാശത്തെ കനേഡിയൻ ഗവൺമെൻറ് എടുത്ത് മാറ്റാൻ പോവുകയാണ്. അതായത് ദ ഗ്രേറ്റ് റിട്ടേൺ ടു ഓഫീസ് റെബലിയൻ ഓഫ് 2026 ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്നറിയോ, ഫെഡറൽ ഗവൺമെൻറ് ഒരു പുതിയ റൂൾ ഇറക്കി, വരുന്ന ജൂലൈ 6 മുതൽ എല്ലാവരും ആഴ്ചയിൽ 4 ദിവസം ഓഫീസിൽ പോയേ തീരൂ. എക്സിക്യൂട്ടീവ്സിന് ഓൾറെഡി 5 മാസം മുതൽ 5 ദിവസം ആക്കിയിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസ്, ഇതൊക്കെ ഫെഡറൽ എംപ്ലോയീസിനാണ് കേട്ടോ, നമ്മൾ പ്രൈവറ്റ് സെക്ടറിലുള്ളവർ അങ്ങനെ പേടിക്കണ്ട. പക്ഷേ ഇതൊരു മോട്ടിവേഷൻ ആവുമെന്ന് അറിയില്ല. അപ്പോൾ ഇത് കേട്ട് നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയീസൊക്കെ ആകെ, പ്രത്യേകിച്ച് യൂണിയൻസൊക്കെ ഇപ്പോൾ ആകെ കലിപ്പായിട്ട് നിൽക്കുകയാണ്. അവർ ഗവൺമെൻറ്റിനോട് ചോദിക്കുന്നത് എന്തിനാണ് ഞങ്ങൾ മര്യാദയ്ക്ക് വീട്ടിൽ നല്ലപോലെ പണിയെടുക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഞങ്ങൾ ഈ 401 ട്രാഫിക് ബ്ലോക്കിൽ വിളിച്ച് വരുത്തുന്നത് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവിടെയാണ് ഇന്നത്തെ ഏറ്റവും വലിയ കോമഡി, ഗവൺമെൻറ് എല്ലാവരും തിരിച്ചു വിളിച്ചു, പക്ഷേ അവർക്ക് ഇരിക്കാൻ കസേരയില്ല, അതാണ് സത്യം. ഈ കാനഡ റവന്യൂ ഏജൻസിയുടെ യൂണിയൻ തന്നെ പറയുന്നു ഇതൊരു CRA ലോട്ടറിയാണ് എന്ന്. അതായത് നിങ്ങൾ ഓഫീസിൽ വന്ന് സ്ഥലമില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സെപ്ഷൻ കിട്ടും, വീട്ടിൽ നിന്ന് പണിയെടുക്കാം. പക്ഷേ നിങ്ങളുടെ ഓഫീസിൽ ഒരു കസേരയെങ്കിലും എംപ്റ്റി ആയിട്ട് കിടപ്പുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചു, നിങ്ങൾ കാറെടുത്ത് ഗ്യാസ് അടിച്ച് ഗോ ട്രെയിൻ പിടിച്ച് ഓഫീസിൽ പോയി ആ കസേരയിലിരുന്ന് പണിയെടുക്കണം. ഞാൻ ശക്തമായി എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. ഒരു നിമിഷം ആലോചിച്ച് വയ്ക്കും, നമ്മുടെ ടാക്സ് കാഷ് കൊണ്ടാണ് ഇവർ ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. റിമോട്ട്ലി വർക്ക് ചെയ്താൽ $6 ബില്യൺ സേവ് ചെയ്യാമെന്ന് യൂണിയൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബോസ്മാർക്ക് ആൾക്കാരെ മുന്നിൽ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനമില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഈ റൂൾ അപ്ലൈ ആയാൽ വരുന്ന ജൂലൈ 1 മുതൽ DVP-യിലും 401 വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം പുറത്തിറങ്ങാത്ത 10,000-ക്കണക്കിന് ആൾക്കാർ ഒന്നിച്ച് റോഡിലേക്ക് ഒരേ സമയത്ത് ഇറങ്ങും. അപ്പോൾ വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന നമ്മുടെ മച്ചാന്മാർ, അഗെയിൻ ഫെഡറൽ പബ്ലിക് സർവീസ് ജോബ്സിലൊക്കെ ഇരുന്ന് പണിയെടുക്കുന്ന മച്ചാന്മാർ ആ ഫോർമൽ പാൻസൊക്കെ ഒന്ന് കഴുകി ഉണക്കി വൃത്തിയാക്കിയൊക്കെ വെച്ചോളൂ, എപ്പോഴാണ് ബോസിൻ്റെ വിളി വരുന്നത് എന്ന് പറയാൻ പറ്റില്ല.

0: Healing the soul, one vibe at a time. Madhura Geetam, 101.3 FM.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning. And now with the Malabar Golden Diamonds Mine Diamond Festival, it's the perfect occasion to buy your dream diamonds. Get free gold coins with your diamond and precious gem jewelry purchases. Also exchange your old 22-carat gold jewelry purchased from anywhere without any loss. Now speak your heart freely with Malabar Golden Diamonds. Heartland Town Center, Mississauga and Kingston Road West, Ajax.
2: അളിയ, തന്റെ വീട് മേടിക്കുന്ന കാര്യം എവിടെ വരെയായി?
3: ഡൗൺ പേയ്മെന്റ് ഒക്കെ റെഡിയായി വരുന്നു. ഇനി നമുക്ക് പറ്റിയ ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് കണ്ടുപിടിക്കണം.
2: അളിയ, ഒറ്റ പേര് പ്രശാന്ത്, ദി റീമാക്സ് റിയൽട്ടർ. റിയൽ എസ്റ്റേറ്റ് ഒരു സർവീസ് ആയി കാണുന്ന ഒരു യഥാർത്ഥ റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ. ഇതാ പ്രശാന്തിന്റെ സോഷ്യൽ മീഡിയ പേജസ് നോക്കിക്കേ, നമുക്കറിയാവുന്ന നിരവധി പേര് അദ്ദേഹത്തിന്റെ കൂടെ വീട് മേടിച്ചിട്ടുണ്ട്. അവരോട് ആരോടെങ്കിലും ഫീഡ്ബാക്കും ചോദിക്കാം. പ്രശാന്ത് വളരെ ജെനുവിനും ട്രാൻസ്പെറന്റ് ആണെന്നാ ഞാൻ അറിഞ്ഞത്.
3: പ്രശാന്തിന്റെ നമ്പർ ഉണ്ടോ കയ്യിൽ?
2: ഇതാ സേവ് ചെയ്തു. പ്രശാന്ത് വിജയരാജൻ പിള്ളൈ, റീമാക്സ് റിയൽ എസ്റ്റേറ്റ് സെന്റർ, 6472816501. പിന്നെ അടുത്ത കെട്ടുകഥ തന്റെ വീട്ടിലാണ്.
4: Call Prashant Vijayarajan Pillai to get an experience beyond real estate. 6472816501.
5: പുതിയൊരു വാഹനം അന്വേഷിക്കുന്ന തിരക്കിലാണോ നിങ്ങൾ? മിസ്സസ് ആഗ ക്രൈസ്ലറിൽ ഏറ്റവും പുതിയ ജീപ്, ഡോഡ്ജ്, റാം, ക്രൈസ്ലർ വെഹിക്കിൾസ് ഒപ്പം എല്ലാ ബ്രാൻഡുകളുടെയും യൂസ് കാഴ്സും ലഭ്യമാണ്. ആഴ്ചയിൽ 7 ദിവസം തുറന്നു പ്രവർത്തിക്കുന്നത് കൂടാതെ മൺഡേ മുതൽ സാറ്റർഡേ വരെ സർവീസിംഗും അവൈലബിൾ ആണ്.
6: മിസ്സസ് ആഗ ക്രൈസ്ലർ, 2260 ബാറ്റിൽഫോർഡ് റോഡ്, മിസ്സസാഗ, സർവിംഗ് ദ ജി ടി എ വിത്ത് ഗ്രേറ്റ് ഓഫേഴ്സ്, ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ ഹ്യൂജ് ഇൻവെന്ററി. വിസിറ്റ് മൈ മിസ്സസ് ആഗ ക്രൈസ്ലർ ഡോട്ട് കോം.
5: ഇനി നിങ്ങളുടെ യാത്ര മിസ്സസാഗാ ക്രൈസ്ലറിനൊപ്പം.
7: ഈ ഓർണമെന്റ്സ് ഒക്കെ മാറ്റി വാങ്ങാറായി.
8: ഇനി എപ്പോഴെങ്കിലും നാട്ടിൽ പോകുമ്പോൾ
7: ഇത് മാറ്റി ദുബായ് സിംഗപ്പൂർ ഡിസൈൻസ് ആക്കാൻ ഇനി നാട്ടിൽ പോകേണ്ട കാര്യമില്ല. നൂരഹന സ്റ്റിലറിയിൽ പഴയ സ്വർണം 100% വിലയിൽ തന്നെ 916 സ്വർണമായി മാറ്റിയെടുക്കാം. വെയിറ്റേജ് പർച്ചേസിന് സ്പെഷ്യൽ പ്രൈസും സ്വർണ്ണ പണയത്തിന് കുറഞ്ഞ പലിശയും ഉണ്ട്.
9: ന്യൂരംഗനാസ് ജ്വൽ ഹോം, GTA's number 1 jewelry group, near Markham and Steels intersection, 6055 Steels Avenue, Unit C102, Scarborough. Call 647-947-2864 or 647-702-2159.
10: പണ്ടൊക്കെ നാട്ടിലേക്ക് പൈസ അയക്കാൻ എന്ത് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ കാര്യം വളരെ
11: ഈസിയാണ്.
10: വിത്ത് ലെംഫൈ, സ്മാർട്ട്, ഫാസ്റ്റ് ആൻഡ് സൂപ്പർ റിവാർഡിംഗ്. US, UK, യൂറോപ്പ് എന്നിവിടങ്ങളിലൊക്കെ ലെംഫൈ അവൈലബിൾ ആണ്. 25-ലധികം രാജ്യങ്ങൾക്ക് നമുക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഓവർ 2 മില്യൺ കസ്റ്റമേഴ്സ് വേൾഡ് വൈഡ്. പറയാം, 0 to minimal ഫീസ്, ലൈറ്റ്നിംഗ് ഫാസ്റ്റ് ട്രാൻസ്ഫേഴ്സ്, കമ്പാരിറ്റീവ് എക്സ്ചേഞ്ച് റേറ്റ്സ്, റിവാർഡ് പോയിന്റ്സ് ഇൻ കാനഡ.
12: മധുരഗീതം ലിസണേഴ്സിന് എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ്
10: ഉണ്ടല്ലോ. യൂസ് കോഡ് ഗീതം ആൻഡ് ഗെറ്റ് 10% on a minimum transfer of $100. Maximum cashback up to $50 on sending $500.
12: So next time you send money from Canada, remember just one name.
10: LEMFI. Fast money, happy homes. LEMFI. Terms and conditions apply.
13: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഡ്രൈവ് ഓൺ മധുരഗീതം FM 101.3. കൂടെയുള്ള നിങ്ങളുടെ സ്വന്തം RJ വിഷ്ണുവാണ്. അപ്പോഴേ ഒരു വർക്കൗട്ട് എന്നൊക്കെ ഒരു മൂഡ് സെറ്റാക്കാൻ പറ്റിയ ഒരു കിടിലം ട്രാക്കായിരുന്നു അല്ലേ, മഞ്ഞമ്മൽ വോയിസിലെ കുതന്ത്രം. അപ്പോൾ വേടനും സുഷീൻ ശ്യാമും കൂടെ തകർത്തൊരു പാട്ടായിരുന്നു. എനിക്ക് ഒരു സർവൈവൽ ത്രില്ലർ സിനിമയിൽ സാധാരണയുള്ള സസ്പെൻസ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് പകരം ഒരു ഹാർഡ് കോർ റാപ്പ് വെച്ചൊരു പുതിയ എക്സ്പെരിമെൻ്റ് ആയിരുന്നു അവർ നടത്തിയത്. അത് ഇറങ്ങി റിലീസായി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാ ജിമ്മുകളിലെയും പ്ലേലിസ്റ്റിൽ ഇടം പിടിച്ചു. നല്ലൊരു പാട്ടായിരുന്നു. അതപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇനി ഒരു ഒരു ഒരു കൈൻഡ് ഓഫ് ഒരു ആത്മപരിശോധന എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഞാൻ എന്നോട് തന്നെ പലപ്പോഴും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഞാനൊരു ധൈര്യശാലിയാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. നമ്മൾ പലപ്പോഴും പറയും നമ്മൾ ഭയങ്കര ധൈര്യശാലിയാണെന്ന്. പക്ഷേ നമ്മളൊരു പുറത്തൊരു ഗാർബേജ് ഇടാൻ പോകുമ്പോഴോ അവിടെ ഒരു റാക്കൂണിനെയോ ഇല്ലെങ്കിൽ എന്തിനേറെ പറയുന്നു, ഒരു കാനഡ ഗൂസിനെ കണ്ടാൽ തന്നെ ഞാൻ നമ്മളിൽ പലരും ജീവനും കൊണ്ട് ഓടും. നമുക്ക് വൈൽഡ് ലൈഫിന്, വൈൽഡ് അനിമൽസിന് ഭയങ്കര പേടിയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച കാനഡയുടെ ഹിസ്റ്ററി തന്നെ നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായി. ഞാൻ അഗെയിൻ, നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒരു ഒറിജിനൽ വാരിയർ ഉണ്ടായിരുന്നു എന്നും ആ വാരിയറിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വളരെ വേദനാജനകമായ വാർത്ത ഞാൻ അറിയുന്നത്. 8th നോർത്തേൺ സസ്കച്ച്വാനിലെ ഒരു റിമോട്ട് യുറേനിയം സൈറ്റിൽ വെച്ച് ഒരു ബ്ലാക്ക് ബെയർ അറ്റാക്കിൽ നമ്മുടെ ഒരു മലയാളി സഹോദരൻ മരണപ്പെടുകയുണ്ടായി. കേരളത്തിൽ നിന്ന് വന്ന 27-year-old ഹൃഷികേഷ് കോലോത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ സസ്കച്ച്വാനിൽ ഹിസ്റ്ററി തന്നെ ആകെ 4 മാത്രമാണ് ഇങ്ങനെ ഒരു ബെയർ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു. പക്ഷേ അതിൻ്റെ പുറകിലുള്ള ഒരു കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്കൊരു വിഷമം തോന്നുമെങ്കിൽ പോലും അതോടൊപ്പം തന്നെ പുള്ളിക്ക് ഒരു മാസീവ് സല്യൂട്ട് നമ്മൾ അറിയാണ്ട് അടിച്ചു പോകും. ഋഷികേഷ് വെറും ഒരു സാധാരണക്കാരനായിരുന്നില്ല. പുള്ളി BC ബ്രിട്ടീഷ് കൊളംബിയയിൽ താമസിച്ച് UFC ഒറ്റ സ്വപ്നവുമായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് MMA പ്രാക്ടീസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ഫൈറ്ററായിരുന്നു. പുള്ളിയുടെ സഹോദരൻ അർജുൻ മീഡിയയോട് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. അർജുൻ പറഞ്ഞതാണ്, എൻ്റെ ബ്രദറിന് ആരെയും പേടിയില്ല. സത്യം പറഞ്ഞാൽ ദ ബെയർ ഡിഡ് അറ്റാക്ക് ഹിം, ഹി അറ്റാക്ക് ദ ബെയർ. അപ്പോൾ ഒരു യോദ്ധാവിനെ പോലെയാണ് അവൻ ആ കരടിയോട് പൊരുതിയാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കുമ്പോൾ ഏറെ വിഷമവും അതുപോലെ തന്നെ റെസ്പെക്റ്റിന് തോന്നുന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിവിടെ ഒരു സ്കങ്കിനെ കാണുമ്പോൾ നമ്മൾ ഓടി രക്ഷപ്പെടും. അവിടെ ഒരു മലയാളി പയ്യൻ ഒരു വൈൽഡ് ബെയറിനെ നേർക്ക് നേര് നിന്ന് അറ്റാക്ക് ചെയ്യണമെങ്കിൽ വാട്ട് എ ഫൈറ്റർ ഹി മസ്റ്റ് ഹാവ് ബീൻ. അപ്പോൾ ഹി ഡെഫിനറ്റ്ലി ഹാസ് എൻ ഇന്നസെൻറ്റ് ഹാർട്ട് ആൻഡ് എ ഫൈറ്റേഴ്സ് സോൾ. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളിൽ പലരും ചിന്തിക്കുന്നുണ്ടാവും, എന്തിനാണ് പുള്ളി കരടിയെ തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ പോയത്, ഓടി രക്ഷപ്പെട്ടുകൂടായിരുന്നു എന്ന്. അപ്പോൾ ഞാനൊരു ഫാക്റ്റ് പറയാം, ലോകത്തിലെ ഏറ്റവും സ്പീഡുള്ള മനുഷ്യൻ ഉസൈൻ ബോൾട്ട് ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പുള്ളിയുടെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് തന്നെ 43 km/h ആണ്. ഇനി ഒരു സാധാരണ ബ്ലാക്ക് ബിയറിൻ്റെ സ്പീഡെന്ന് പറയുന്നത് അതിന് 50 km/h വരെ ഓടിയെത്താൻ പറ്റും. അതായത് ഉസൈൻ ബോൾട്ട് ഓടിയാൽ പോലും ഒരു ബ്ലാക്ക് ബിയറിൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഇനി ഓടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഈ കരടിയുടെ ചേസ് ഇൻസ്റ്റിങ്ക്ട് കൂടെ വർക്കാവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ വെറും ഒരു ഇരയായി മാറും. സോ റണ്ണിങ് ഈസ് പ്രാക്ടിക്കലി സൂയിസൈഡ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഋഷികേഷ് തിരിച്ച് അറ്റാക്ക് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? അല്ല, ഇവിടെയാണ് ഋഷികേഷ് എന്ന MMA ഫൈറ്ററിൻ്റെ ഹീറോയിസം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ കാനഡയിലെ വൈൽഡ് ലൈഫ് എക്സ്പേർട്സ് പറയുന്ന റൂൾ എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്രിസ്ലി ബെയർ ആണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ മരിച്ചതുപോലെ അടക്കും, യു ക്യാൻ പ്ലേ ഡെഡ്. പക്ഷേ ഇതൊരു ബ്ലാക്ക് ബെയർ ആയിരുന്നു. ഒരു ബ്ലാക്ക് ബെയർ അറ്റാക്ക് ചെയ്താൽ ഒഫീഷ്യൽ റൂൾ ഇതാണ്, നെവർ പ്ലേ ഡെഡ്, ഫൈറ്റ് ബാക്ക് ഫോർ യുവർ ലൈഫ്. ആൻഡ് എഗെയിൻ, ഋഷികേഷ് ചെയ്തത് എക്സാക്ട് കറക്റ്റ് കാര്യമാണ്. പുള്ളി തിരിച്ച് അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ആദ്യത്തെ അറ്റാക്കിൽ തന്നെ പുള്ളിയുടെ കാര്യം പുള്ളിക്ക് ഇത് സംഭവിച്ചേനെ. ആൻഡ് എഗെയിൻ, നമ്മളായിരുന്നുവെങ്കിൽ പേടിച്ച് അപ്പം തന്നെ ബോധം കെട്ടു വീണേനെ. ബട്ട് ഹീ ചോസ് ടു സ്റ്റാൻഡ് ഇസ് ഗ്രൗണ്ട് ആൻഡ് ഫൈറ്റ് ലൈക്ക് എ ട്രൂ വാരിയർ, എക്സാക്ട്ലി ഹൗ യു ആർ സപ്പോസ് ടു. അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യമേ പഠിക്കാനുള്ളൂ, ഇങ്ങനെയുള്ള റിമോട്ട് ഏരിയാസിലൊക്കെ പോകുമ്പോൾ എന്ത് തന്നെ ആയാലും നമ്മുടെ കയ്യിൽ നിർബന്ധമായും ഒരു ബെയർ സ്പ്രേ ഉണ്ടാകണം. നമ്മൾ വിൻ്ററിൽ സ്നോ ടയർ മാറുന്ന പോലെ പ്രധാനപ്പെട്ടതാണ് വൈൽഡ് പോകുമ്പോൾ ബെയർ സ്പ്രേ എന്ന് പറയുന്നത്. അപ്പോൾ ഋഷികേഷിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊള്ളുകയാണ്. ഋഷികേഷിൻ്റെ ആ ഫൈറ്റിംഗ് സ്പിരിറ്റിന് നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ആ ധൈര്യത്തിന് മുന്നിൽ നമ്മുടെ ഫുൾ റെസ്പെക്ട്. ഇനി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ഹെവി ഫീലിംഗ് ഉണ്ടായി എന്ന് എനിക്ക് മനസ്സിലായി. ആ ഹെവി ഫീലിംഗ് മാറ്റാനായിട്ട് നമുക്കൊരു ലൈറ്റ് സോങ് കേട്ട് തിരിച്ചു വരാം.

வெல்கம் பேக் டு மதுரகீதம் எஃப்எம் 101.3. நீங்களோட சொந்தம் ஆர்ஜே விஷ்ணு ஆன கூட உள்ளது. இஷ்க் என்ன சினிமையில பாட்டோம்ல இப்போ கேட்டது பியூர் மேஜிக் அல்லே. இப்போ நோக்குகாணെങ്കിൽ ஜெய்க்ஸ் பிஜோய் சித் ஸ்ரீராம் நேஹா நாயர் காம்பினேஷன் பியூட்டிஃபுல் காம்பினேஷன். പക്ഷേ ഈ പാട്ടിന്റെ പിന്നിൽ ഒരു തമാശയുണ്ട്. അതായത് ഈ സിനിമയുടെ പോസ്റ്ററിൽ നമ്മുടെ ഡയറക്ടർ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട്. ഒരു ഡിസ്ക്ലെയ്മർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇഷ്ക് എന്ന് പറഞ്ഞ പേര് വിട്ട് ഭയങ്കര ഫ്ലവറി ആയിട്ടുള്ള ഇതൊക്കെ കാണിച്ചിട്ട് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് നോട്ട് എ ലവ് സ്റ്റോറി എന്ന്. അപ്പോൾ എല്ലാവരും കൺഫ്യൂഷനായി, എന്താ ഇവിടെ നടക്കുന്നത്? എന്നിട്ട് ആലോചിച്ച് നോക്കും, ഇതെല്ലാം കാണിച്ചിട്ട് നമുക്ക് മുന്നിലോട്ട് വന്ന പാട്ടിതാണ്. ഈ പാട്ട് കേട്ട ആരെങ്കിലും വിശ്വസിക്കുമോ ഇതൊരു ലവ് സ്റ്റോറി അല്ല എന്നുള്ളത്? പക്ഷേ ആൾ പറഞ്ഞത് വളരെ കറക്റ്റായിരുന്നു. കാരണം ഇതൊരു ക്യൂട്ടായിട്ടുള്ള പ്രണയകഥയൊന്നും അല്ലായിരുന്നു, ഇതൊരു മോറൽ പോലീസിംഗ് ബേസ് ചെയ്തുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഡാർക്ക് സൈക്കോളജിക്കൽ ത്രില്ലർ ആയിരുന്നല്ലോ. പടം കണ്ടവർക്ക് അന്ന് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് അറിയില്ല. അല്ലെങ്കിൽ ആ വർഷം ഇറങ്ങിയ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് വെഡ്ഡിങ് ഹൈലൈറ്റ് റീൽസിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പാട്ടാണ് ഇത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ ആലോചിക്കും, നമ്മൾ കാനഡയിൽ ജീവിക്കുന്നവർ ആലോചിക്കും, ഇവിടെ കാനഡയിൽ ജീവിക്കുമ്പോൾ എന്തെങ്കിലും പേടിക്കാനുണ്ടോ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പോവുകയാണ്. കാരണം ഞാൻ നിങ്ങളെ റോഡിലും പാർക്കിലും ആകാശത്തും പോലും നമ്മൾ സേഫ് അല്ല എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവാണ്. വെറുതെ പറയുന്നതാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് റോഡിലൊരു കാര്യം പറയാം. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ടൊറന്റോ സിറ്റി ഇപ്പോൾ അവരുടെ പഴയ വോൾട്ടൊക്കെ തപ്പി തുറന്ന് അതിൽ നിന്ന് കാശുണ്ടാക്കാനുള്ള ഒരു പരിപാടിയിലാണ്. ഒണ്ടാരിയോയിലുള്ള ഒരു പുള്ളിക്ക് കഴിഞ്ഞ ദിവസം ഒരു ലെറ്റർ വന്നു. വേറൊന്നുമല്ല, ഡ്രൈവേഴ്സ് ലൈസൻസ് സസ്പെൻഡഡ്. കാരണം എന്താ അറിയോ? 1996, അതായത് കൃത്യം 30 വർഷം മുന്നേ കിട്ടിയ $32.75 ഒരു പാർക്കിംഗ് ടിക്കറ്റ് കാരണമാണ് ഇതുണ്ടായത്. പുള്ളിക്ക് സത്യം പറഞ്ഞാൽ അപ്പം അങ്ങനെ ഒരു കാർ ഉണ്ടായിരുന്നു എന്ന് പോലും ഓർമ്മയില്ല. 30 വർഷം മുന്നേ ഉള്ള കാര്യമാണേ. എന്തായാലും ആ $32 ടിക്കറ്റ് അടച്ച് ലൈസൻസ് തിരിച്ചെടുക്കാൻ ഗവൺമെൻറ്റിന് പുള്ളിക്ക് $281 വേറെയും കൊടുക്കേണ്ടി വന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അച്ഛൻ അപ്പൻമാർ ആരെങ്കിലും 90s ഇതുവഴി ഇല്ലീഗലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണി ഇപ്പം തിരിച്ച് വരുന്നുണ്ട്. പണി വരുന്നുണ്ട് അവറാച്ച എന്നാണ് ടൊറന്റോ സിറ്റി ഇപ്പോൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റോഡിലെ കാര്യം തീരുമാനമായില്ലേ. ഇനി നമ്മൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തു. മാർക്കം ഏരിയയിൽ കുറച്ച് സീരിയസ് ആയിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട്. അവിടെ പാർക്കുകളിലൂടെ നടക്കുക എന്ന് വെച്ചാൽ അവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈവനിങ് സ്ട്രോളിൽ പോകുന്നവർ, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു മിലിറ്ററി മിഷന് പോകുന്ന പോലുള്ളൊരു പരിപാടിയാണ്. കഴിഞ്ഞ ആഴ്ച ആദ്യം ഒരു 16 വയസ്സുകാരി, നമ്മുടെ കയോട്ടി ഉണ്ടല്ലോ, നമ്മുടെ ചെന്നായ ആക്രമിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് ഒരു 5 വയസ്സുകാരിയെയും കടിച്ചു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത ഇങ്ങനെ ഓടുന്നുണ്ട്. അപ്പോൾ യോർക്ക് റീജിയണൽ പോലീസ് ഇപ്പോൾ പബ്ലിക് അലേർട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളികളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ മുന്നിൽ മൃഗത്തെ കണ്ടാൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ. ആൻഡ് അഗെയിൻ പ്രശ്നം, ഇതിനെ ഓടി തോപ്പിക്കാൻ പറ്റില്ല, ഇതും ഭയങ്കര സ്പീഡുള്ളൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ കൈയും കാലൊക്കെ കാണിച്ച്, നമ്മൾ അതിനേക്കാൾ വലുതാണ് എന്ന് കാണിച്ച് എങ്ങനെയെങ്കിലും അതിനെ പേടിപ്പിച്ച് വിടുക എന്നുള്ള ഓപ്ഷനേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോഡിലൊരു പ്രശ്നമുണ്ട്, പാർക്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ആകാശത്ത് നോക്കാമെന്ന് വെച്ചാൽ ആകാശത്ത് സേഫാണോ? ആകാശത്ത് നടക്കുന്നതെന്ന് പറയാം. ബ്രിട്ടീഷ് കൊളംബിയയിൽ കഴിഞ്ഞ ആഴ്ച ആൾക്കാർ കുറച്ച് പേരൊന്നും ഉറങ്ങിയിട്ടില്ല. കാരണം ആകാശത്ത് രാത്രിയിൽ ഒരു വലിയ ഗ്ലോയിങ് അൺഐഡൻറ്റിഫൈഡ് ഫ്ലയിങ് ഒബ്ജക്റ്റ്, യു എഫ് ഒ കേട്ടിട്ടില്ലേ? ഒരു ഫോറിൻ ഏലിയൻ ജെല്ലി ഫിഷ് പോലെ ഒരു സാധനം ഇറങ്ങി വരുന്നു. ആൾക്കാരൊക്കെ പേടിച്ചില്ലേ, പാണ്ടാറം വല്ല ഏലിയൻ വല്ലതാണോ നോക്കിയിട്ട്. അവസാനം കനേഡിയൻ സ്പേസ് ഏജൻസിക്ക് തന്നെ ഇടപെട്ട് ഒഫീഷ്യലായിട്ട് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കേണ്ടി വന്നു, കുട്ടികളെ പേടിക്കരുത്, അത് ഏലിയൻ ഒന്നുമല്ല, നമ്മുടെ ഈലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് റോക്കറ്റ് നിന്ന് പുറത്തു വന്ന് ഫ്യുവൽ വെൻഡിങ് ആണ് എന്ന് പറഞ്ഞു. ഇതിനെ അവർ സയൻറ്റിഫിക് ആയിട്ട് പറയുന്ന പേരാണ് സ്പേസ് ജെല്ലി ഫിഷ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊന്നും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാനൊരു തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇന്ന് 30 വർഷത്തെ ടിക്കറ്റ് അതാ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. ഈ മാർക്കറ്റിലുള്ള ചെന്നായികളെ നമ്മളൊന്ന് പേടിക്കണം, ഇലോൺ മസ്കിനെ പേടിക്കണ്ട, ജെല്ലി ഫിഷ് അതിൻ്റെ വഴിക്ക് പോക്കോട്ടെ. അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളെ പേടിപ്പിക്കാനുള്ള കാര്യം പറഞ്ഞെങ്കിൽ പോലും ഞാൻ അടുത്തൊരു പാട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ഒരു വലിയ ഫീൽ ഗുഡ് ന്യൂസ് പറഞ്ഞുതരാം. അതായത് നോക്കൂ, നമ്മൾ നിങ്ങളിൽ ആരെങ്കിലും മിലാനോ കോർട്ടിന എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് പേര് കേൾക്കുമ്പോൾ ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിലെ എന്തോ ഒരു പാസ്ത ഡിഷാണെന്ന് തോന്നും. പക്ഷേ അതൊന്നുമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിലും മാർച്ചിലും ഇറ്റലിയിൽ നടന്ന 2026 വിൻ്റർ ഒളിമ്പിക്സും പാരാ ഒളിമ്പിക്സിൻ്റെയും പേരാണ് മിലാനോ കോർട്ടിന. അപ്പോൾ ഈ കൊട്ടും മഞ്ഞത്തും തണുപ്പത്തുള്ള കളികളാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വാർത്ത എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മുടെ പാർലമെൻറ്റ് ഹില്ലിൽ വെച്ചിട്ട് ഒരു വലിയ സെലിബ്രേഷൻ നടന്നു. ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഇറ്റലിയിൽ നടന്ന ഈ മിലാനോ കോർട്ടിന വിൻ്റർ ഒളിമ്പിക്സിലും പാരാ ഒളിമ്പിക്സിലും പങ്കെടുത്ത് 140-ൽ പരം കനേഡിയൻ അത്ലീറ്റിനെ അവിടെ വിളിച്ച് ആദരിക്കുകയുണ്ടായി. നമ്മുടെ പിള്ളേർ ചെറിയ കളി എന്നല്ല കളിച്ച്, അവർ പോയി കളിച്ച് 36 മെഡലാണ് കാനഡയ്ക്ക് വേണ്ടി സ്വന്തമാക്കിയിട്ടുള്ളത്. ഇതിൽ എനിക്ക് പ്രത്യേകം സന്തോഷം തോന്നിയൊരു കാര്യമെന്ന് പറയുന്നത് പാരാ ഒളിമ്പ്യൻസിൻ്റെ കാര്യമാണ്. ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ, പാരാ ഐസ് ഹോക്കി, പാരാ സ്നോബോർഡിംഗ് ഒക്കെ ആയിട്ട് സ്വന്തം ശരീരത്തിൻ്റെ ലിമിറ്റേഷൻസ് മുഴുവൻ തോൽപ്പിച്ചുകൊണ്ടാണ് അവർ ഈ കൊടും മഞ്ഞിൽ
പറന്ന് നടന്ന് മെഡൽ വാരിക്കൂട്ടിയത്. അപ്പോൾ വാട്ട് ആൻ അബ്സല്യൂട്ട് ഡിസ്പ്ലേ ഓഫ് സൂപ്പർ ഹ്യൂമൻ വിൽ പവർ എന്ന് തന്നെ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ ഈ വാർത്ത കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ അഭിമാനം തോന്നി, അതോടൊപ്പം ചെറിയൊരു ചമ്മലും തോന്നി. ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കും, അവരവിടെ ഇറ്റാലിയൻ ആൽപ്സിൽ -20 ഡിഗ്രിയിൽ ഐസിലൂടെ ഈ പരിപാടിയിൽ കാണിക്കുമ്പോൾ ഞാനൊക്കെ ഉണ്ടല്ലോ വിൻ്റർ ആയിക്കഴിഞ്ഞാൽ 3 ജാക്കറ്റ് ഇട്ട് പുറത്തിറങ്ങി ഡ്രൈവേ ഒക്കെ ബ്ലോക്കാണെന്ന് കണ്ടാൽ പിന്നെ അപ്പം തിരിച്ചു കയറി പോകുന്ന ടീമാണ്. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഒരു ചെറിയ കുറ്റബോധവും ചമ്മലും ഒക്കെ തോന്നിയായിരുന്നു. എന്തായാലും നമ്മുടെ അത്ലീറ്റ്സിന് ഒരു വലിയ സല്യൂട്ട്. അപ്പം നമ്മുടെ നാട്ടിലെ തണുപ്പ് അവരൊരു ആയുധമാക്കി മാറ്റി ലോകത്തിൻ്റെ നിറയിലെത്തിച്ചു. ഈ അഭിമാനത്തോടു കൂടി നമുക്കൊരു നല്ല അടിപൊളി പാട്ടിലേക്ക് പോകാം.

RDX എന്ന പടത്തിലെ നീല നിലാവാണ് ഇപ്പം നമ്മൾ കേട്ടത്. സാം സി എസ് മ്യൂസിക്കിൽ കപിൽ കപിലൻ പാടിയ സൂപ്പർ ഹിറ്റ് ട്രാക്ക്. ഇതിലൊരു രസകരമായ സംഭവം ഉണ്ട് കേട്ടോ. കേരളത്തിലെ ആക്ഷൻ സിനിമകളിലൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത സിനിമയാണല്ലോ RDX. RDX പോലൊരു ആക്ഷൻ പടം, അത് പൊരിഞ്ഞ ഇടി പടത്തിൽ നിന്ന് ഇത്രയും പ്യുവർ ഒരു റൊമാൻറ്റിക് വെഡ്ഡിങ് ആൻതം ഉണ്ടായി എന്നുള്ളത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. ഇനി വേറൊരു സംഭവങ്ങളുണ്ട്. ഈ പാടിന് മറ്റൊരു രസകരമായ സംഭവം എന്ന് പറയുന്നത്, ഇതിൻ്റെ കോറിയോഗ്രഫി ചെയ്തിരിക്കുന്ന ആരാണെന്നറിയോ? നമ്മുടെ സാൻഡി മാസ്റ്ററാണ്. അതായത് നമ്മുടെ തലപതി വിജയുടെ ലിയോ സിനിമയിലെ നമ്മൾ കണ്ട നമ്മുടെ അബ്സല്യൂട്ട് സൈക്കോ കില്ലർ ആയിട്ടുള്ള ആ മനുഷ്യനുണ്ടല്ലോ, ആ അങ്ങനെയാണ് ഇതിൻ്റെ കോറിയോഗ്രഫി ചെയ്തിരിക്കുന്നത്. അപ്പോൾ തമിഴ് സിനിമകളിലെ ആവേശം കൂട്ടുന്ന മാസ് കുത്ത് പാട്ടുകളുടെ മെയിൻ ആളാണ് കക്ഷി. പക്ഷേ കേരളത്തിൽ ഒന്നും പുള്ളിയുടെ അൽഗോരിതം തന്നെ മൊത്തത്തിൽ മാറി എന്ന്. ഇനി ഞാൻ ഇന്നത്തെ ഷോയിൽ കൊണ്ടുവന്നിരിക്കുന്ന മുഴുവൻ കുറച്ച് അത്ഭുതങ്ങളാണ്. ഇത് ഈ ഇലക്ഷൻ സമയത്ത് VD സതീശൻ പറഞ്ഞതുപോലുള്ള വിസ്മയം അത്ഭുതം അതുപോലൊരു സാധനമൊന്നുമല്ല, ഇത് വേറെ നമ്മുടെ ഈ നാട്ടിൻ്റെ നമ്മുടെ ചുറ്റും നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ആദ്യത്തെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് എഗ്ലിംഗ്ടൺ അവന്യൂ ഈസ്റ്റിലാണ്. അതായത് എഗ്ലിംഗ്ടണിൽ ഇപ്പോൾ 9-5 LRT ഒരു റിയാലിറ്റി ആയി മാറി എന്നുള്ളത് മാത്രമല്ല, അതിപ്പോൾ രാത്രി ഷിഫ്റ്റ് തുടങ്ങി എന്നുള്ളതാണ്. അതായത് രാത്രി ഷിഫ്റ്റ് തുടങ്ങുകയും ചെയ്തു. അതായത് 9-5 LRT ഇപ്പോൾ രാത്രി 1:20 AM വരെ ഓടും. അതൊരു നല്ല വാർത്തയല്ലേ? കാരണം എന്താ എൻ്റെ ഏറ്റവും വലിയ ഗുണമെന്നറിയോ, ഈ ശല്യം പിടിച്ച രാത്രി റീപ്ലേസ്മെൻറ്റ് ഷട്ടിൽ ബസ്സുകളുണ്ടല്ലോ, അതെല്ലാം TTC തൂക്കിക്കളഞ്ഞു. ഇനി രാത്രിയായാൽ ബസ്സിന് വേണ്ടി റോഡിൽ കാത്തു കഴിക്കേണ്ട, നല്ലപോലെ സുഖമായിട്ട് ട്രെയിനിലിരുന്ന് പോവാം. ഇനി രണ്ടാമത്, ഡൗൺ ടൗണിൽ പോയാൽ മറ്റൊരു അത്ഭുതം കാണാം. അതായത് നമ്മുടെ 501 Queen Street Car, അത് ഒരു ഗോസ്റ്റ് ഷിപ്പ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ. കുറേ കാലമായിട്ട് ട്രാക്കിംഗ് ആപ്പിൽ മാത്രം കാണും, പക്ഷേ സ്റ്റോപ്പിൽ നോക്കിയാൽ ആളെ കാണില്ല. വരും വരില്ല വരും വരില്ല എന്ന് പറഞ്ഞ് നമ്മളെല്ലാം പറ്റിച്ച് ക്വീൻ സ്ട്രീറ്റിൽ കുറേ കാത്തു നിർത്തിയൊരു സംഭവമാണ്. അപ്പോൾ അവിടെ ട്രാക്ക് വർക്കും ഡൈവേർഷൻസും കാരണം ആള് മുഴുവനായി ഡിസപ്പിയർ ആയതുപോലുള്ളൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ ഹൊറർ സ്റ്റോറിക്കും ഒരു ഹാപ്പി എൻഡിംഗ് ഉണ്ടെന്ന് പറയുന്നത് പോലെ മെയ് മാസം മുതൽ നമ്മുടെ ഗോസ്റ്റ് ഷിപ്പ് ഇതാ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ക്യൂൻ സ്ട്രീറ്റ് ഈസ്റ്റിൽ കൂടി മെജസ്റ്റിക്കായി ഗ്ലൈഡ് ചെയ്യുന്നു. ഇനി ആ അൺപ്രഡിക്റ്റബിൾ റീപ്ലേസ്മെൻറ്റ് ബസ്സുകൾക്ക് ടാറ്റ പറയും, ദ ലെജൻഡ് ഇസ് ബാക്ക് ഓൺ ട്രാക്ക്. ഇനി മറ്റൊരു സംഭവം പറയാനുള്ളത് നമ്മുടെ സ്കാർബ്രോയിലെ സമ്മർ പ്ലാൻസിനെ കുറിച്ചാണ്. ഈ നമ്മുടെ മഞ്ഞിലൊക്കെ കിടന്ന് നമ്മൾക്ക് കിളിപോയി കിടക്കുകയായിരുന്നല്ലോ, അപ്പോൾ ഇപ്പം നല്ല ചൂട് വന്നിട്ടുണ്ട്. അപ്പം ചൂട് വന്നാൽ നമ്മൾ ആദ്യം പോകേണ്ടത് എവിടെയാണ്? ബീച്ചിലാണ്. അപ്പോൾ TTCയുടെ 201 ബ്ലഫേഴ്സ് പാർക്ക് സീസണൽ ബസ് ഇപ്പോൾ ഒഫീഷ്യലി ബാക്ക് ഇൻ ആക്ഷൻ. അത് സമ്മർ സമയത്താണ് ഇത് വരിക, ഇത് കഴിയുമ്പോൾ അത് പോവുകയും ചെയ്യും. അപ്പോൾ ഇറ്റ്സ് ബാക്ക്. അപ്പോൾ വീക്ക് ഡേയ്സിലും ഹോളിഡേയ്സിലും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ every 15 minutes ബസ് കിട്ടും. കെനഡി സ്റ്റേഷനിൽ നിന്ന് നേരെ കയറിയാൽ നേരെ ബീച്ചിൽ വിടാം. കാർ ഇല്ലാത്തവർക്ക് ഇതൊരു വലിയ ഹെൽപ്പാണ്. പാർക്കിംഗ് തേടി അലഞ്ഞു നടക്കണ്ട, ടിക്കറ്റ് കിട്ടിയില്ല എന്നോ കിട്ടും കിട്ടിയില്ല എന്നുള്ള വിഷമങ്ങളൊന്നും വേണ്ട. ഇതൊരു ഭയങ്കര ഭയങ്കര ഹെൽപ്ഫുൾ സംഭവമാണ്. ഇനി ബീച്ചിൽ പോയി ക്ഷീണിച്ച് വരുമ്പോൾ ഫുഡ് അടിക്കണ്ടേ? അതിനും സ്കാർബ്രോയിൽ നല്ല ഓപ്ഷൻസ് വരുന്നുണ്ട്. June 5-7 തുടങ്ങിയ ദിവസങ്ങളിൽ, June 5 മുതൽ 7 വരെ ഇൻഫാക്ട്, സ്കാർബ്രോ ടൗൺ സെൻറ്ററിൽ ഒരു ഫിലിപ്പീനോ ഫിയസ്റ്റ നടക്കുകയാണ്. അടിപൊളി ഫിലിപ്പീനോ ഫെസ്റ്റും കൾച്ചറൽ ഇവൻറ്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു പരിപാടിയാണ് അവരോട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ഓട്ടോറിക്ഷ പോലെ അവരുടെ ജീപ്നെ എന്ന് പറയുന്നൊരു സാധനമുണ്ട്, അത് ഇന്ന് ഫോട്ടോ എടുക്കാനൊക്കെ ഉള്ള പരിപാടികളും അവിടെ സെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത വീക്കെൻഡ് എന്ത് ചെയ്യണമെന്നുള്ളതിന് ഞാനിപ്പോൾ തന്നെ ഒരു ചെറിയ ടിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ടൊറൻറ്റോയിലെ റെൻ്റൊക്കെ കേട്ട് നമ്മുടെ കിളി പോയിരിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം, അതായത് May 28 ഫെഡറൽ ഗവൺമെൻറ്റും സിറ്റി ഓഫ് ടൊറൻറ്റോയും കൂടി വലിയൊരു അനൗൺസ്മെൻറ്റ് നടന്നത്. ഒരു $160 million ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 341 ന്യൂ റെൻ്റൽ ഹോംസ്, അതും എഗെയിൻ സ്കാർബ്രോയിലാണ്. ഞാനൊരു സ്കാർബ്രോക്കാരനായതുകൊണ്ടാവാം അവിടെ നല്ല നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മുടെ ഞാൻ താമസിക്കുന്നതിൻ്റെ കുറച്ച് അടുത്തായിട്ടാണ്. കൃത്യം പറയുകയാണെങ്കിൽ 26 ഗ്ലൈഡർ ഡ്രൈവിൽ കെനഡി സ്റ്റേഷനിൽ നിന്നും അതുപോലെ തന്നെ കുട്ടിയൊക്കെ സ്കൂള് ട്രാൻസിറ്റ് ഇങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും കുറച്ച് അടുത്തായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഈ റെൻറ്റിൻ്റെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ട്രാൻസിറ്റ് ഫാസ്റ്റായി, ഫെസ്റ്റിവൽ സെറ്റായി, ഹൗസിംഗും വരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് ആഘോഷിക്കാം.

വെൽക്കം ബാക്ക് ടു മധുരഗീതം എഫ് എം. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ വിഷ്ണുവാണ്. ഈ പാട്ട് കേട്ട് ഞാൻ വേറൊരു മൂഡിലോട്ട് പോയി കേട്ടോ. പ്യുവർ റൊമാൻസ് അല്ലേ, അല്ലെ? മാലിക് എന്ന സിനിമയിൽ തീരമേ എന്ന പാട്ട്, ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല, എൻ്റെ മൂഡ് തന്നെ മാറിപ്പോയി. സുഷിൻ ശ്യാമിൻ്റെ മ്യൂസിക്കിൽ കെ എസ് ചിത്രയും സൂര്യ സന്തോഷും കൂടെ പാടിയ ബ്യൂട്ടിഫുൾ ട്രാക്ക്. അപ്പോൾ സാധാരണ ഒരു റൊമാൻറ്റിക് സോങ്സ് ഒക്കെ വരുമ്പോൾ ഫോറിൻ ലൊക്കേഷൻസിലൊക്കെ പോയി ഷൂട്ട് ചെയ്യാണ് പതിവ്. പക്ഷേ ഇവിടെ കേരളത്തിൻ്റെ തീരദേശ ജീവിതവും അതിനെ ഏറ്റവും റോ ആയിട്ട് കാണിച്ചു തന്ന് ഓഡിയൻസ് എൻഗേജ്മെൻ്റ് വാരിക്കൂട്ടിയ ഒരു പാട്ടായിരുന്നു അത്. അഗൈൻ, അക്കോസ്റ്റിക് ഇൻസ്ട്രുമെൻറ്റേഷൻ ഹ്യൂമൻ ബ്രെയിനിൽ ഡോപ്പമിൻ റിലീസ് കൂട്ടും എന്ന് തെളിയിച്ച ഒരു മധുരമായ ട്രാക്കായിരുന്നു അത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇപ്പോഴേ നമ്മൾ ഈ ടൊറൻ്റോയിൽ ഹൈവേ 401 ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് നമുക്കറിയാലോ. പക്ഷേ വേറൊരു ട്രാഫിക് ബ്ലോക്ക് നടക്കുന്നുണ്ട്. ഈ ട്രാഫിക് ബ്ലോക്കായിട്ട് ഞാൻ ഞെട്ടി. കാരണം നമ്മൾ എന്തുമാത്രം ആസ് എ സിവിലൈസേഷൻ, ആസ് എ ടെക്നോളജി വളർന്നു എന്നുള്ളത് കേട്ട് ഞാൻ ഞെട്ടി. അതായത് റോയൽ സൊസൈറ്റി ഓഫ് കാനഡ ഇപ്പോൾ G7 ലീഡേഴ്സിന് ഒരു അർജൻറ്റ് വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ, നമ്മുടെ ഭൂമിയുടെ ഓർബിറ്റിൽ ഇപ്പം മുഴുവൻ സാറ്റലൈറ്റ്സും സ്പേസ് ജങ്കുമാണ്. അതായത് ഇത് കാരണം സ്പേസിൽ ലിറ്ററലി ഒരു റഷ് അവർ ട്രാഫിക് ജാം ആയിരിക്കുകയാണ്. ഇലോൺ മസ്കും മറ്റ് കമ്പനികളും കൂടി തുടരെ സാറ്റലൈറ്റ് വിടുകയാണല്ലോ. എനിക്ക് തോന്നുന്നു ഏലിയൻസ് വല്ലതും ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അവരിവിടെ നമ്മുടെ DVP കിടക്കുന്ന പോലെ ബ്ലോക്കിൽപ്പെട്ട് തിരിച്ചു പോകും. അതൊരു കണക്കിന് നല്ലതാണ് കേട്ടോ. എന്തായാലും ഇൻ്റർനാഷണൽ ലെവലിൽ ഈ സ്പേസ് ട്രാഫിക് കൺട്രോൾ ചെയ്യാനുള്ള ചർച്ചകൾ ഒരു സൈഡിൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. ഇനി നമുക്ക് സമ്മർ വരികയാണ്. കഴിഞ്ഞ വർഷത്തെ കാട്ടുതീയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ, ഫയർ കൊണ്ടുണ്ടായ ഹസാർഡ്സൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ഈ വർഷം നമ്മുടെ ഫെഡറൽ ഗവൺമെൻറ് വളരെ പ്രിപ്പയർഡാണ്. കാട്ടുതീ വന്നാൽ തടയാൻ വേണ്ടിയിട്ട് 10 ബ്രാൻഡ് ന്യൂ ഫയർ ഫൈറ്റിംഗ് പ്ലെയിൻസും അതുപോലെ തന്നെ 5 ഹെവി ലിഫ്റ്റ് ഹെലികോപ്റ്റേഴ്സും ലീസിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10+5 15 എയർക്രാഫ്റ്റ് ഉള്ളൊരു എയർഫോഴ്സ് തന്നെ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്തിനാണ് ലീസ് ചെയ്ത് വാങ്ങിയാൽ പോരെ എന്ന്. പക്ഷേ ഗവൺമെൻറ് പറയുന്നത് ഒരെണ്ണം വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന് കാലതാമസമുണ്ട്, 3-5 എടുക്കും. എനിക്ക് അതുവരെ ഒന്നും കാട്ടുതീ വെയിറ്റ് ചെയ്യില്ലല്ലോ. അതുകൊണ്ട് ഇത് ഒരു വളരെ നല്ല കാര്യം. $316 million മുടക്കി ഉടനെ തന്നെ വണ്ടികൾ ലീസിനെടുത്ത് തയ്യാറായിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ടുള്ളൊരു ട്രാവൽ അപ്ഡേറ്റ് ആണ്. നമുക്ക് ചെറിയ വിഷമം തോന്നുന്നു, അതിൽ കുഴപ്പമില്ല. നമ്മുടെ മലയാളികളുടെ ഒരു മെയിൻ വെക്കേഷൻ ആൻഡ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആണല്ലോ ഈ ബാലി നിൽക്കുന്ന ഇന്തോനേഷ്യ, അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം തട്ടകമായ മലേഷ്യ. നമ്മളിതുവരെ അങ്ങോട്ടാണ് പോയി ആഘോഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാനഡ അവർക്ക് ഇങ്ങോട്ട് വരാനായിട്ടുള്ള വഴി വളരെ എളുപ്പമാക്കിയിരിക്കുകയാണ്. അത് May 26 മുതൽ കാനഡയിൽ ഒരു കിടിലും റൂൾ വന്നിട്ടുണ്ട്. ഇന്തോനേഷ്യയിലോ മലേഷ്യയിലോ എലിജിബിളായ ആൾക്കാർക്ക് കാനഡയ്ക്ക് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വെറും $7 കൊടുത്ത് ഒരു ഷവർമ

ഓ അങ്ങനെ കാശ് മതി കേട്ടോ. $7 കൊടുത്ത് ഒരു ETA എടുത്താൽ, അതായത് ETA ലിസ്റ്റിൽ ഈ പറയുന്ന രാജ്യങ്ങളെ പെടുത്തിയിട്ടുണ്ട്, ഇന്ത്യ ഇല്ല കേട്ടോ. അവരൊരു ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ എടുത്താൽ മതി, മിനിറ്റ്സ് കൊണ്ട് അപ്രൂവൽ കിട്ടും, വളരെ പെട്ടെന്ന് ഓടി കാനഡയിലോട്ട് വരാൻ പറ്റുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ, എനിക്ക് സഹിക്കുന്നില്ല ഇത് കേട്ടിട്ട്. ഒരു ഇന്ത്യക്കാരന് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ TRV എടുത്ത് TRVക്ക് അപ്ലൈ ചെയ്യാൻ 100, പിന്നെ ബയോമെട്രിക് 55, അവിടെ പോകണം ഇവിടെ പോകണം, നമ്മളെന്തൊക്കെ പരിപാടികൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവത്തിലോട്ട് നമ്മൾ എത്തിപ്പറ്റുന്നത്. പക്ഷേ അവരുടെ അപ്പം മലേഷ്യക്കാരുടെയും ഇന്തോനേഷ്യക്കാരുടെയും ജീവിതം എളുപ്പമായി. അപ്പം ഇത് കേൾക്കുമ്പോൾ നാട്ടിലിരുന്ന് ഇങ്ങോട്ട് വരാൻ പോകുന്നവർക്ക് ഒരു ചെറിയ വിഷമം ഉണ്ടാവും. വിഷമിക്കേണ്ട, നിങ്ങൾക്കും പെട്ടെന്ന് അപ്രൂവൽ ലെറ്റർ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാണ്. ഇനി നമ്മുടെ സമയം ഏതാണ്ട് 10:26 ആയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഷോ ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ എനിക്കൊരു ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും കൂടെ പറഞ്ഞ് വൈൻഡ് അപ്പ് ചെയ്യണമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻ്റർനെറ്റിലൊരു വീഡിയോ കംപ്ലീറ്റ്ലി വൈറലായി. അതായത് ചെന്നൈയിലേക്ക് തിരിച്ചു പോയ നമ്മൾ ഒരു സുഹൃത്ത്, ഒരു ഇന്ത്യൻ സഹോദരൻ, കാനഡയിലെ ലൈഫ് വളരെ ഡിപ്രസ്സിംഗ് ആണ് എന്ന് പറഞ്ഞൊരു ഒരു വീഡിയോ ഇടുകയും ഇത് കേട്ടപ്പോൾ ഇൻ്റർനെറ്റ് രണ്ടായിട്ടല്ല, സത്യം പറഞ്ഞാൽ 3 പിളർന്നു എന്ന് വേണം പറയാൻ. അതായത് കോമൻറ്റ് സെക്ഷനൊക്കെ വായിച്ചാൽ സിനിമ ക്ലൈമാക്സ് വായിക്കുന്ന ആവേശമാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ. 3 ആൾക്കാരാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നത്. ആദ്യത്തെ ഗ്രൂപ്പ് പറയുന്നത് ശരിയാണ്, കാനഡയിൽ രണ്ടടച്ച് മുടിഞ്ഞ് പണ്ടാറടങ്ങി ഞാനും നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് പറയുന്ന ഒരാൾ, അവരുടെ ഭാഗം വളരെ ക്ലിയറാണ്. ഡൗൺ ടൗണിൽ പോയി ഒരു ചെറിയ ഷൂ ബോക്സ് പോലുള്ള ഒരു കോണ്ടോ എടുത്ത് $2,500 റെൻ്റ് കൊടുക്കണം, ഗ്രോസറി ഇതെല്ലാം കൂടെ ആകുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. സത്യം ശരിയാണ്. ഇനി മറ്റേ സൈഡിൽ തിരിച്ച് പറയുന്നവരുണ്ട്, കാനഡ ഇസ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു കൂട്ടം NRIs ഉണ്ട്. അവർ പറയുന്നത് ഇവിടെ ഡിഗ്നിറ്റി ഓഫ് ലേബർ ഉണ്ട്, ടോക്സിക് ബോസ്മാരുടെ ശല്യമില്ല, ക്ലീൻ എയർ ഉണ്ട്, ഫ്രീ ഹെൽത്ത് കെയർ ഉണ്ട്, ഇതൊക്കെ പറയുന്ന മറ്റൊരു ഗ്രൂപ്പുണ്ട്. ഇനി 3 ഗ്രൂപ്പുണ്ട്, അത് നാട്ടിലിരുന്ന് കമൻ്റ് ഇടുന്ന കുറച്ച് നമ്മുടെ ചേട്ടന്മാരാണ്. അവർ പറയുന്നത് ഞാൻ അപ്പോഴേ ഇവരോട് പറഞ്ഞത് അവിടെ പോയി പെടരുത് എന്ന് പറയുന്ന, അങ്ങനെ പറഞ്ഞ് ആഘോഷിക്കുന്നവരും കുറച്ച് പേരുണ്ട്. സി, ഞാനിതിൽ കാണുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് നമ്മൾ എല്ലാ നാട്ടിനും അതിൻ്റേതായ മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. നാട്ടിലാണെങ്കിൽ നാട്ടിലെ വർക്ക് ലൈഫ് വേറെയാണ്, ഇവിടെ വർക്ക് ലൈഫ് വേറെയാണ്, അവിടെ സൊസൈറ്റിയിൽ പ്രഷറുണ്ട്, ട്രാഫിക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇവിടെയാണെങ്കിൽ റെൻ്റ് വെതർ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് യു ഗെറ്റ് ടു പിക്ക് വിച്ച് ബാറ്റിൽസ് ടു ഫേസ് അല്ലേ. രണ്ടും ടഫാണ്, രണ്ടും എളുപ്പമൊന്നുമല്ല, രണ്ടും ടഫാണ്. അതിൽ നിങ്ങൾക്ക് ഏതാണ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഡു വാട്ട് സ്യൂട്ട്സ് യു ദ ബെസ്റ്റ്. ഒരാൾ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ തീരുമാനിച്ചുവെങ്കിൽ അവരാരും ജഡ്ജ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം അവരുടെ ലൈഫിലും അവരുടെ മനസ്സിലും എന്താണ് നടക്കുന്നത് നമുക്കറിയില്ലല്ലോ. ലെറ്റ്സ് നോട്ട് ഡിസൈഡ് ഫോർ അതേഴ്സ്. അപ്പോൾ ആ ചെന്നൈയിൽ പോകാൻ തീരുമാനിച്ച സഹോദരൻ അവിടെ പോയി പീസ് ഓഫ് മൈൻഡ് കണ്ടെത്തി, അവിടെ ജീവിക്കട്ടെ. ഇവിടെ ജീവിക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ ടിം ഹോർട്ടൻസ് ചെയ്യുന്ന ഡബിൾ ഡബിളും കഴിച്ച് ജാക്കറ്റ് ഇട്ട് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു തോട്ട് പങ്കുവെച്ച്, ഈ ഡോണ്ട് ഡിസൈഡ് ഫോർ അതേഴ്സ് എന്നൊരു തോട്ട് പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് ഡ്രൈവ് ഇവിടെ അവസാനിപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വണ്ടി ഓടിക്കുന്നവർ വണ്ടി സേഫായിട്ട് തന്നെ ഓടിക്കുക, ബീച്ചിൽ പോവുക, എൻജോയ് ചെയ്യുക, ഈ കാലാവസ്ഥ പരമാവധി യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം കൂടെ. നാളെ സൺഡേ രാത്രി 8 മുതൽ 9 വരെ മധുരഗീതം ട്യൂണിങ് ചെയ്യാൻ മറക്കണ്ട. സൺഡേ ക്ലബ്ബുമായി നമ്മുടെ സ്വന്തം പാർവതി നിങ്ങളുടെ അടുത്തേക്ക് വരും. അപ്പം വീണ്ടും ഇതുപോലുള്ള വിശേഷങ്ങളുമായി ഞാൻ വരും, എന്ന് വരുമെന്നുള്ളത് ഉടനെ തന്നെ നിങ്ങൾ അറിയുകയും ചെയ്യും. അൺടിൽ ദെൻ, കീപ് സ്മൈലിംഗ്, സ്റ്റേ വാം, ആൻഡ് കീപ് ലിസ്ണിംഗ് ടു മധുരഗീതം FM 101.3. ദിസ് ഈസ് യുവർ RJ വിഷ്ണു സൈനിങ് ഓഫ്. ഹാവ് എ ഫൻ.